0: നൃത്തവും സംഗീതവും അത്രമേൽ ഇഴുകിച്ചേർന്ന എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകിയ രണ്ട് ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം വീണ്ടും നാളെ രാവിലെ 8:35 ആകാശവാണി.
1: എന്നീ പരിപാടിയിൽ അമിത വണ്ണവും യോഗയും, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ബിജു ജി.
2: ശരീരഭാരം സാധാരണയിൽ നിന്നും കൂടുന്ന അവസ്ഥയാണ് അമിതവണ്ണം. ഇതൊരു മെറ്റബോളിക് ഡിസോർഡറാണ്. അമിതമായ കൊഴുപ്പ് ശരീരത്തിൽ അടിയുന്നതാണ് ഇതിന്റെ ലക്ഷണം. ബോഡി മാസ് ഇൻഡെക്സ് ആണ് ഇതിന്റെ തോത് നിശ്ചയിക്കുന്നത്. ആദ്യമായി ഇവയുടെ കാരണങ്ങൾ പരിശോധിക്കാം. പ്രായം, പാരമ്പര്യം, സാമൂഹിക സാമ്പത്തിക ചുറ്റുപാട്, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അപാകത, വ്യായാമമില്ലായ്മ, ജീവിതശൈലി, മദ്യം, മയക്കുമരുന്നുകളുടെ ഉപയോഗം, വാട്ടർ റിട്ടൻഷൻ. അമിതവണ്ണം മൂലം ശാരീരികവും മാനസികവുമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പ്രത്യേകിച്ച് പ്രമേഹം, ഹൃദ്രോഗം, BP, സ്ട്രോക്ക് തുടങ്ങിയ രോഗത്തിന്റെ മുഖ്യ ഹേതുവായി ഇത് മാറാം. ഇവിടെയാണ് യോഗയുടെ കാലിക പ്രസക്തി നാം തിരിച്ചറിയേണ്ടത്. തടി ഉള്ളവർക്ക് ചെയ്യാൻ കഴിയുന്ന ലളിതമായ ചില ആസനങ്ങൾ പരിചയപ്പെടാം. താടാസനം: നിവർന്നു നിൽക്കുക, കൈകൾ കോർത്തുപിടിച്ച് ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ നെഞ്ചിന് നേരെ ഉയർത്തുക. ശ്വാസം ഉള്ളിൽ നിർത്തി കുറച്ചുനേരം ഈ നില തുടരുക. തുടർന്നും ശ്വാസം വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതി പ്രാപിക്കുക. 7-8 തവണ ഇത് ആവർത്തിക്കാം. ഇതുപോലെ തന്നെ കൈകൾ തലയ്ക്ക് മുകളിലായും ഉയർത്തി താടാസനം ചെയ്യാവുന്നതാണ്. അമിത വണ്ണമുള്ളവർക്ക് ഇരുന്നു കൊണ്ടോ കിടന്നു കൊണ്ടോ ഇത് പരിശീലിക്കാം. വജ്രാസനം: കാല് നീട്ടിയിരിക്കുക, കാലുകൾ പുറകിലേക്ക് മടക്കി നടു നിവർന്നിരിക്കാം. പൃഷ്ഠഭാഗം 2 കാലുകൾക്കുമിടയിൽ തറയിൽ അമർന്നിരിക്കണം. ഇത് ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നു, അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നു. ആഹാരം കഴിച്ചാൽ ഉടനെ തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു ആസനമാണ് വജ്രാസനം. വജ്രം എന്നാൽ ശക്തമായ ഒരു ലോഹമാണ്. ശരീരത്തെ ശക്തിപ്പെടുത്തുന്ന, നമ്മുടെ ആന്തരികമായ ശക്തിയെ മെച്ചപ്പെടുത്തുന്ന ഏറ്റവും ഫലപ്രദമായ ഒരു ആസനമാണ് വജ്രാസനം. കൂടാതെ കമിഴ്ന്നു കിടന്ന് ചെയ്യാൻ കഴിയുന്ന ഒട്ടുമിക്ക ആസനങ്ങളും അമിതവണ്ണം ഒഴിവാക്കാൻ സഹായിക്കുന്നു. ഭുജംഗാസനം, ശലഭാസനമെല്ലാം തന്നെ ഇത്തരം ആസനങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്നു. ഇതോടൊപ്പം തന്നെ അമിതവണ്ണം ഒഴിവാക്കാൻ സഹായിക്കുന്ന ഒരു ക്രിയയാണ് കപാലഭാതി. നടു നിവർന്നിരിക്കുക, ഇരു മൂക്കിലൂടെയും ശ്വാസം കുറച്ച് ശക്തി എടുത്തുകൊണ്ട് പുറത്തേക്ക് വിടുക. ഒപ്പം വയറ് ഉള്ളിലേക്ക് വലിക്കുകയും ചെയ്യുന്ന ഒരു ക്രിയയാണ്. കപാലഭാതി ശരീരം മുഴുവൻ പ്രവർത്തനക്ഷമമാക്കുന്നു, ഒപ്പം തലച്ചോറിന്റെ നാഡീ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാലാണ് ഈ ക്രിയയെ കപാലഭാതി എന്ന് പറയുന്നത്. ഒപ്പം വയറ്റിലെ അമിത കൊഴുപ്പിനെ ഇല്ലാതാക്കാനും സഹായിക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ കപാലഭാതി പരിശീലിക്കരുത്. ഈ വ്യായാമങ്ങൾ പുറമെ വയറിന്റെ ചലനം സാധ്യമാക്കുന്ന നൌളിയും പരിശീലിക്കാവുന്നതാണ്. അമിതവണ്ണം ഒഴിവാക്കാൻ ഒരു പരിധിവരെ ഇത്തരം വ്യായാമങ്ങൾ സഹായിക്കുന്നുണ്ട്.
1: അമിതവണ്ണവും യോഗയും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.

ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം സുജാതയും രവിശങ്കറും പാടിയ ഗാനം, ചിത്രം സാഫല്യം. ഗാനരചന കൈതപ്രം, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: പോലീസ്?
1: മിസ് സീമ,
0: അതെ,
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.

0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ചിത്രം അനന്തഭദ്രം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് MG രാധാകൃഷ്ണൻ സംഗീതം നൽകി ചിത്ര പാടിയ ഗാനം.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സമയം 9 മണി.
1: ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി.

നാഷണൽ ഡോക്ടേഴ്സ് ഡേ, ജീവൻ കാക്കുന്നവർക്കായി ഒരു ദിനം. ജീവിതത്തിൽ ഇരുട്ടു വീഴുമ്പോൾ, രോഗത്തിന്റെ വേദനയിൽ നമ്മൾ തളർന്നു പോകുമ്പോൾ, പ്രതീക്ഷയുടെ തിരിനാളവുമായി എത്തുന്ന ചിലരുണ്ട്. ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള നേർത്ത നൂൽപ്പാലത്തിലൂടെ നമ്മൾ ഭയന്ന് നടക്കുമ്പോൾ ധൈര്യം തന്ന് ചേർത്ത് പിടിക്കുന്നവർ, നമുക്ക് ഓരോരുത്തർക്കുമായി നിരന്തരം പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ. ഇന്നലെ ജൂലൈ 1 ദേശീയ ഡോക്ടേഴ്സ് ദിനം. നമ്മെ സുഖപ്പെടുത്തുന്ന ദൈവതുല്യരായ ആ മനുഷ്യർക്കായുള്ള അവരുടെ സേവനങ്ങളെ പ്രശംസിക്കുന്നതിനും അംഗീകരിക്കുന്നതിനുമായുള്ള ദിനം. ജൂലൈ 1 ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഡോക്ടർമാരിൽ ഒരാളും പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഡോക്ടർ ബിധാൻ ചന്ദ്ര റോയിയുടെ ജന്മദിനവും ചരമദിനവുമാണ്. ആരോഗ്യമേഖലയ്ക്ക് അദ്ദേഹം നൽകിയ അതുല്യമായ സംഭാവനകളെ മുൻനിർത്തി 1991 മുതലാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഈ ദിനം ദേശീയ ഡോക്ടേഴ്സ് ദിനമായി ആചരിച്ചു വരുന്നത്. ഇന്ത്യയുടെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത് ഡോക്ടർമാരാണെന്നും അവരുടെ കഠിനാധ്വാനം, കാരുണ്യം, പ്രതിബദ്ധത എന്നിവ ഏറ്റവും വലിയ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളെപ്പോലും നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ സമൂഹ മാധ്യമത്തിൽ കുറിച്ച ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. സംസ്ഥാന ആരോഗ്യമന്ത്രി കെ മുരളീധരനും ഡോക്ടർമാർക്ക് ആശംസകൾ നേർന്നു. രാജ്യമൊട്ടാകെ വിവിധ ആശുപത്രികളും മെഡിക്കൽ സ്ഥാപനങ്ങളും ആരോഗ്യ സെമിനാറുകൾ നടത്തിയും മികച്ച ഡോക്ടർമാർക്ക് അവാർഡുകൾ നൽകിയും സമുചിതമായാണ് ഡോക്ടേഴ്സ് ദിനാചരണം സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തും ദിനാഘോഷ പരിപാടികൾ നടന്നു. IMA കേരള ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഡോക്ടേഴ്സ് ദിനാഘോഷ പരിപാടിയിൽ വൈദ്യശാസ്ത്ര രംഗത്ത് മികച്ച സേവനം കാഴ്ചവെച്ച ഡോക്ടർമാർക്ക് അവാർഡുകൾ സമ്മാനിച്ചു. കേരളത്തിന്റെ ആരോഗ്യമേഖല ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ്. കേരള മോഡൽ എന്നറിയപ്പെടുന്ന ആരോഗ്യ മാതൃകയ്ക്ക് പിന്നിലെ ഏറ്റവും വലിയ ശക്തി നമ്മുടെ ഡോക്ടർമാരുടെ അർപ്പണബോധമാണ്. ഗ്രാമീണ മേഖലയിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ മുതൽ അതിനൂതന സൌകര്യങ്ങളുള്ള മെഡിക്കൽ കോളേജുകളിൽ വരെ രാപ്പകൽ ഭേദമന്യേ അവർ നടത്തുന്ന സേവനങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. പ്രളയം പോലുള്ള ദുരന്ത സാഹചര്യങ്ങളെയും ഇപ്പോഴും വെല്ലുവിളി ഉയർത്തുന്ന നിപ്പ, കോവിഡ്, ഷിഗെല്ല പോലുള്ള നിരവധി രോഗങ്ങളെയും

0: അതിജീവിക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്കും സമൂഹത്തിനാകെയും കരുത്തു നൽകുന്നത് അർപ്പണബോധമുള്ള ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ആരോഗ്യമേഖലയുടെ ആകെ തന്നെയും സേവനങ്ങളാണ്. ആതുര സേവന രംഗത്തേക്ക് പൂർണ്ണ മനസ്സോടെ കടന്നുവരുന്ന ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരും അവരുടെ കൈകളിലാണ് തങ്ങളുടെ ആരോഗ്യകരമായ ജീവിതമെന്ന് മനസ്സിലാക്കുന്ന പൊതുസമൂഹവും ഇവരുടെയെല്ലാം താൽപര്യങ്ങളും ക്ഷേമവും മുൻനിർത്തി പ്രവർത്തിക്കുന്ന സർക്കാർ സംവിധാനങ്ങളും ഒരുമിക്കുമ്പോൾ കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് കൂടുതൽ ഉയരത്തിലെത്താനാവും. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ എം എൻ മേനോൻ:
1: ആരോഗ്യരംഗത്ത് ഡോക്ടർമാർ നൽകിവരുന്ന നിസ്വാർത്ഥ സേവനങ്ങളെ ഓർമ്മിക്കാനും അംഗീകരിക്കാനുമുള്ള ഒരു അവസരമായി ദേശീയ ഡോക്ടേഴ്സ് ദിനം ശ്രദ്ധിക്കപ്പെടുന്നു. ഡോക്ടർമാർക്ക് ഭീതിയില്ലാതെ ഏറ്റവും നല്ല ചികിത്സ രോഗികളിലേക്ക് എത്തിക്കുന്നതിന് അനുയോജ്യമായ ഒരു അന്തരീക്ഷം ആശുപത്രിയിൽ അനിവാര്യമാണ്. ഇത് പ്രായോഗികമാകണമെങ്കിൽ അധികാരികളുടെയും പൊതുജനത്തിന്റെയും സന്മനസ്സും സഹകരണവും അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കുക, സേവനങ്ങൾ മെച്ചപ്പെടുത്തുക, ചെറിയ ആരോഗ്യ സ്ഥാപനങ്ങളെ തിരിച്ചുകൊണ്ടുവരിക എന്നീ മാർഗങ്ങളിലൂടെ കേരളത്തെ ആരോഗ്യരംഗത്ത് ഇനിയും ഏറെ മുന്നിലെത്തിക്കാൻ സാധിക്കും. വെല്ലുവിളികൾക്കിടയിലും സേവനസന്നദ്ധതയുടെ മുന്നേറുന്ന ഡോക്ടർമാർക്ക് നിങ്ങളുടെ പിന്തുണയും സ്നേഹവുമാണ് ഏറ്റവും വലിയ കരുത്ത്. ആരോഗ്യകരമായ ഒരു നാളേക്കായി ഡോക്ടർമാരും പൊതുജനങ്ങളും തമ്മിലുള്ള ഈ സ്നേഹബന്ധം എന്നും നിലനിൽക്കട്ടെ.
0: മഹത്തായ സേവനങ്ങൾക്കിടയിലും ഒരു ഡോക്ടർ തന്റെ കൃത്യനിർവഹണത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ചില പ്രധാന കാര്യങ്ങളുണ്ട്. രോഗിയോട് അനുകമ്പയോടെയും സ്നേഹത്തോടെയും പെരുമാറാനും അവരുടെ സംശയങ്ങളെയും ആശങ്കകളെയും ക്ഷമയോടെ കേൾക്കാനും ഡോക്ടർമാർക്ക് കഴിയണം. ചികിത്സ തേടിയെത്തുന്ന രോഗിയുടെ സാമ്പത്തികമോ സാമൂഹികമോ ആയ പശ്ചാത്തലം ഒരിക്കലും പരിചരണത്തിൽ പ്രതിഫലിക്കാൻ പാടില്ല. ഓരോ ജീവനും ഒരുപോലെ വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കേണ്ടതും പ്രധാനമാണ്. വൈദ്യശാസ്ത്ര രംഗത്തെ പുതിയ മാറ്റങ്ങളെക്കുറിച്ച് നിരന്തരം അറിവ് നേടുകയും ഏത് സമ്മർദ്ദങ്ങൾക്കിടയിലും മെഡിക്കൽ എത്തിക്സ് മുറുകെ പിടിക്കുകയും വേണം. ഏറെ സങ്കീർണതകൾ നിറഞ്ഞ സാഹചര്യത്തിലാണ് ഓരോ ഡോക്ടറും ഇന്ന് ജോലി ചെയ്യുന്നത്. സാങ്കേതിക വിദ്യ എത്ര വളർന്നാലും ഡോക്ടറും രോഗിയും തമ്മിലുള്ള ബന്ധത്തിന് പകരമാകാൻ ഒന്നിനുമാകില്ല. പരസ്പര വിശ്വാസമുള്ളിടത്തെ ചികിത്സ ഫലപ്രദമാകൂ. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് ഡോക്ടർമാർക്കെതിരെയുള്ള അക്രമസംഭവങ്ങൾ കൂടുകയാണ്. ഒന്നോ രണ്ടോ പേർ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടാവാം. എന്നാൽ രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ അഹോരാത്രം കഷ്ടപ്പെടുന്ന ഒരു വലിയ സമൂഹത്തെ ഇതിന്റെ പേരിൽ കുറ്റപ്പെടുത്തുകയും അവിശ്വസിക്കുകയും ചെയ്യുന്ന രീതി സമൂഹത്തിൽ കാണപ്പെടുന്നുണ്ട്. ജീവൻ രക്ഷിക്കാൻ പ്രവർത്തിക്കുന്നവർക്ക് നേരെ കൈയുയർത്തുന്ന ഈ പ്രവണത തീർച്ചയായും ഒഴിവാക്കപ്പെടേണ്ടതാണ്. വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പലും മികച്ച ഡോക്ടർക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാര ജേതാവുമായ ഡോക്ടർ ചാന്ദിനി വാർത്താ തരംഗിണിയോട്:
2: നാഷണൽ ഡോക്ടേഴ്സ് ഡേ ജൂലൈ 1 ആരോഗ്യരംഗത്ത് പ്രതിരോധത്തിലും ചികിത്സയിലുമുള്ള ഡോക്ടർമാരുടെ പങ്കിനെ കുറിച്ച് തീർച്ചയായും നമുക്ക് ഓർക്കാം. തന്റെ മുന്നിലെത്തുന്ന ഓരോ വ്യക്തിയെയും അവരുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും മനസ്സിലാക്കി ചികിത്സിക്കേണ്ടുന്ന ചുമതലയാണ് ഡോക്ടർക്കുള്ളത്. ഇന്നത്തെ ലോകത്തിൽ രോഗങ്ങളും രോഗനിർണയവും ചികിത്സാരീതികളും മാറിവരുന്ന സാഹചര്യത്തിൽ പകർച്ചവ്യാധികളുടെയും പ്രകൃതി ദുരന്തങ്ങളുടെയും മുന്നിൽ ഡോക്ടർമാർ നിറവേറ്റുന്ന കർത്തവ്യങ്ങൾ പല മടങ്ങാണ് വ്യത്യസ്തമാണ്. ആ മഹത്തായ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാരും മനുഷ്യരാണെന്നും അതിമാനുഷിക കഴിവുകളുള്ളവരല്ലെന്നും നാം തിരിച്ചറിയണം. എങ്കിൽ മാത്രമേ ആശുപത്രി സംവിധാനങ്ങളോടും ഡോക്ടർമാരോടുമുള്ള സമീപനത്തിന് മാറ്റമുണ്ടാവുകയും എല്ലാ സ്ഥാപനങ്ങളും രോഗീ സൗഹൃദമാവുകയുമുള്ളൂ. ഡോക്ടർമാർക്ക് ഭയരഹിതവും ഉചിതവുമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം തന്നെ അതിനൂതനമായ അറിവുകളും ചികിത്സാരീതികളും ദിവസവും എത്തിക്കൊണ്ടിരിക്കുമ്പോൾ കാലത്തിനനുസരിച്ച് ഉള്ള ഒരു ഡോക്ടറാകാനും രോഗി പരിചരണം മഹത്തായ ഒരു ദൗത്യമായി കാണാനും ഡോക്ടർമാർക്കും ഉത്തരവാദിത്തമുണ്ട്.
0: ബിഹൈൻഡ് ദ മാസ്ക്, ഹൂ ഹീൽസ് ദ ഹീലേഴ്സ്. ഒരു സർജിക്കൽ മാസ്കിന് പിന്നിൽ നാം കാണുന്ന ഡോക്ടർമാർ, നമ്മെ സുഖപ്പെടുത്തുന്ന അവരെ ആര് സുഖപ്പെടുത്തും എന്ന വലിയ ചോദ്യമാണ് ആരോഗ്യ പ്രവർത്തകർ പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കുന്നത്. പ്രതിദിനം അനവധി രോഗികളെയാണ് പലപ്പോഴും സർക്കാർ സ്വകാര്യ ആശുപത്രികളിലെ ഓരോ ഡോക്ടർമാരും പരിശോധിക്കുന്നത്. വിശപ്പും ദാഹവും ഉറക്കവും മാറ്റിവെച്ചുള്ള ഈ ഓട്ടത്തിനിടയിൽ അവർ അനുഭവിക്കുന്ന കടുത്ത മാനസിക തളർച്ച വലിയൊരു പ്രശ്നമായി മാറുന്നുണ്ട്. തുടർച്ചയായ നൈറ്റ് ഡ്യൂട്ടികളും ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുടെ മരണം മുന്നിൽ കാണേണ്ടി വരുമ്പോഴുണ്ടാകുന്ന വേദനയും അവരെയും തളർത്താറുണ്ട്. തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്ദു വി നായർ:
3: ഡോക്ടേഴ്സ് ഡേയില് നമ്മൾ ചിന്തിക്കേണ്ട വലിയൊരു പ്രശ്നം, ഹൂ വിൽ ഹീൽ ദ ഹീലേഴ്സ്. പണ്ടൊരു പഴം

0: ജൊല്ലുണ്ട്. കുറുന്തോട്ടിക്ക് തന്നെ വാദം വന്നാൽ എന്തു ചെയ്യും? അതുപോലെയാണ് ഈ ഒരവസ്ഥയും. പഠിതാക്കളിൽ തന്നെ ഏറ്റവും മെച്ചപ്പെട്ടവരാണല്ലോ വൈദ്യ പഠനത്തിനായി വരുന്നത്. 5ഉം 6ഉം വർഷത്തെ പഠനം കഴിഞ്ഞു നേടുന്ന ഡിഗ്രി, പിന്നെയും 3-4 വർഷത്തെ ഉപരിപഠനം, പിന്നെ പല വർഷങ്ങളിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി പഠനം, ഇങ്ങനെ ജീവിതത്തിന്റെ തന്നെ ഒരു വലിയ പങ്ക് അവർ പഠനത്തിനായി മാറ്റിവെക്കേണ്ടി വരുന്നു. ഇതിനിടയിൽ സ്വന്തം വ്യക്തി ജീവിതത്തിൽ മതിയായ ശ്രദ്ധ കൊടുക്കാൻ സാധിക്കാതെ വരുന്നു. ഇവ മൂലമുണ്ടാകുന്ന പല പ്രശ്നങ്ങളാണ് ഡോക്ടർമാർ സ്ഥിരമായി നേരിടുന്നത്. ഏറെ സമ്മർദ്ദമേറിയ പല സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടവരാണ് ഡോക്ടർമാർ. അടുത്ത കാലങ്ങളായി നാം കാണുന്ന പ്രധാന പ്രതിസന്ധി ഇതിന് തക്കതായി പ്രതിഫലവും ഇവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവ കൂടാതെ തൊഴിലിടങ്ങളിലെ പലവിധ സമ്മർദ്ദങ്ങൾ, രോഗിയുടെ ബന്ധുക്കളിൽ നിന്നും മറ്റും ഏൽക്കേണ്ടി വരുന്ന കയ്യേറ്റങ്ങളടക്കം ഇവർ നേരിടേണ്ടി വരുന്നു. ഞാൻ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ പ്രധാനമായും മോഡേൺ മെഡിസിൻ ശാഖ നേരിടുന്നതാണ്. ഇത്തരത്തിലെ സമ്മർദ്ദങ്ങൾ പലപ്പോഴും വിഷാദത്തിലേക്കും ലഹരിയുടെ ഉപയോഗത്തിലേക്കും മാനസിക തളർച്ച അഥവാ ബേൺഔട്ടിലേക്കും ആത്മഹത്യകളിലേക്കും നയിക്കുന്നു. ഇനി പരിഹാരമാർഗങ്ങൾ നോക്കിയാൽ അടിസ്ഥാനപരമായി ഡോക്ടർമാരും മനുഷ്യരാണെന്നുള്ള വസ്തുത നാം മനസ്സിലാക്കണം. സ്വന്തം ആരോഗ്യം, അതിൽ ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഒരുപോലെ പ്രധാനമാണ്. മാനസിക സമ്മർദ്ദങ്ങൾ നേരിടാൻ സ്വയം പ്രാപ്തരാവുക, സ്ട്രെസ് മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ്, ഹോബീസ്, മീ ടൈം, ഇവയൊക്കെ അതിന് നമ്മെ സഹായിക്കും. പോസിറ്റീവായ കോപ്പിംഗ് മെക്കാനിസംസിന് ഊന്നൽ കൊടുക്കേണ്ടതാണ് ഏറെ പ്രധാനം. തിരക്കുള്ള ദിനചര്യയുടെ ഇടയിലും സമയത്തിന് ഭക്ഷണം, ആവശ്യമായ ഉറക്കം ഇവ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ആരോഗ്യം പ്രധാനമാണ്. കാരണം എന്നാൽ മാത്രമേ രോഗികളുടെ ആരോഗ്യം നിങ്ങൾക്ക് സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ.
1: സാധാരണക്കാരുടെ വേദനകളിൽ ആശ്വാസമേകാനും ജീവൻ രക്ഷിക്കാനും യാതൊരു വിവേചനങ്ങളും ഇല്ലാതെ പ്രവർത്തിക്കുന്നവരാണ് ഡോക്ടർമാർ. രോഗാവസ്ഥയിലുള്ള ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ മരുന്നുകൾക്കപ്പുറം ഡോക്ടർമാർ പകർന്നു നൽകുന്ന സ്നേഹവും പരിചരണവും വലിയ പങ്കാണ് വഹിക്കുന്നത്. സ്വന്തം ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടം മറികടക്കാൻ ഡോക്ടർമാർ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും കണ്ണൂരിൽ നിന്നും ജ്യോതി ആകാശവാണിയോട്.
2: ആധുനിക വൈദ്യശാസ്ത്രം എത്ര തന്നെ പുരോഗമിച്ചാലും അത്യാധുനിക ജീവൻ രക്ഷോപാധികൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു രോഗിക്ക് ഏറ്റവും ആശ്വാസം നൽകുന്നത് ഡോക്ടറുടെ സാന്നിധ്യവും കാരുണ്യവുമാണ്. നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷകളൊന്നുമില്ലാത്ത ദുഃഖവും നിരാശയും മാത്രം നിറഞ്ഞ എന്റെ കഴിഞ്ഞ കുറച്ചുകാലം ഏറെ ദിവസങ്ങളും കഴിച്ചുകൂട്ടിയത് ആശുപത്രിവാസവും തുടർ ചികിത്സകളുമായിട്ടായിരുന്നു. അന്നവിടത്തെ ഡോക്ടർമാർ, നഴ്സുമാർ ഇവരൊക്കെ പകർന്നു തന്ന ആത്മവിശ്വാസവും ധൈര്യവുമാണ് എന്നെ തിരികെ പ്രത്യാശയുടെ ലോകത്തിലേക്ക് കൈപിടിച്ചു നടത്തിയതെന്ന് ഈ സാഹചര്യത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഡോക്ടർമാർ സമൂഹത്തിന് നൽകുന്ന സേവനം വാക്കുകൾക്കപ്പുറമാണ്. കോവിഡ് മഹാമാരിയുടെ ആ കഠിനമായ നാളുകൾ തന്നെ ഓർത്തു നോക്കിയാൽ അറിയാം, ലോകം മുഴുവൻ ഭയന്ന് വിറച്ച് വീടുകൾക്കുള്ളിൽ അഭയം കണ്ടെത്തിയപ്പോൾ സ്വന്തം ജീവൻ പണയപ്പെടുത്തി മുൻനിരയിൽ പോരാടിയവരാണ് നമ്മുടെ ഡോക്ടർമാർ. സ്വന്തം ബന്ധുക്കൾക്ക് പോലും പ്രവേശനമില്ലാതിരുന്ന ഐസൊലേഷൻ വാർഡുകളിൽ രോഗികൾക്ക് കാവലിരുന്നതും ധൈര്യം പകർന്നതും ഈ ഡോക്ടർമാരാണെന്ന കാര്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. എന്നിട്ടും വിരലിൽ എണ്ണാവുന്ന ചിലരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകളോ തെറ്റായ പ്രവണതയോ കാരണം മുഴുവൻ ഡോക്ടർമാരെയും പഴി പറയുകയും ആശുപത്രിയുടെ നേർക്ക് തന്നെ അതിക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുന്ന പ്രവൃത്തികൾ അത്യന്തം നിർഭാഗ്യകരം തന്നെയെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും ജനസേവനം നടത്തുന്ന നല്ലവരായ ഡോക്ടർമാരെ തിരിച്ചറിയാനും അവർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള അന്തരീക്ഷം ഒരുക്കാനും ഒരു സമൂഹമെന്ന നിലയിൽ നമ്മൾ ബാധ്യസ്ഥരാണ്.
1: ആതുര സേവന രംഗത്ത് ഡോക്ടർമാർക്കൊപ്പം രാപ്പകൽ പ്രവർത്തിക്കുന്നവരാണ് നഴ്സുമാർ. ജീവൻ രക്ഷിക്കാനുള്ള ഓരോ പോരാട്ടത്തിലും ഡോക്ടർമാർ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും അവർ കാണിക്കുന്ന ധൈര്യവും അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കങ്ങളും നൽകുന്ന പ്രചോദനവും എല്ലാം നേരിട്ടറിയുന്നതും നഴ്സുമാർക്ക് തന്നെയാണ്. നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിലെ നഴ്സിംഗ് ഓഫീസർ സെമീന ഹസൻ വാർത്താ തരംഗിണിയോട്.
3: ലെപ്രസി സാനിറ്റോറിയം ആശുപത്രിയിലെ രോഗികളായ അന്തേവാസികൾക്ക് ഡോക്ടർമാർ നൽകി വരുന്ന സേവനം മറ്റ് ആശുപത്രിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. കാരണം വർഷങ്ങളായി അവരുടെ ലോകം എന്ന് പറയുന്നത് ആശുപത്രിയിലെ മതിൽക്കെട്ടിനുള്ളിലാണ്. ജനിച്ച നാടും വീടും ബന്ധങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട നിസ്സഹായ അവസ്ഥ. വീട്ടിലെ മുതിർന്ന ആളുകൾ കുഞ്ഞുങ്ങളെ എങ്ങനെയാണോ ശ്രദ്ധിക്കേണ്ടത് അതേ സാഹചര്യമാണ് ഡോക്ടർക്ക് ഇവിടെ ഉള്ളത്. ഒരു കുടുംബ അംഗം പോലെയാണ് അവർക്ക് ഡോക്ടർ. ദൈവത്തിന്റെ പ്രതിരൂപം തന്നെയാണ് അവർക്ക് ഓരോരുത്തർക്കും ഡോക്ടർമാർ. ശാരീരികമായ ബുദ്ധിമുട്ടുകൾക്കുപരി മാനസികമായ അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ ഡോക്ടർമാർ നൽകുന്ന അർപ്പണ മനോഭാവം എടുത്തു പറയേണ്ടത് തന്നെയാണ്.

0: ശരിക്കും ഡോക്ടർമാർ അവരുടെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ, ആഘോഷങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ ഒക്കെയും അവർക്ക് ഒഴിവാക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അവരും നമ്മളെപ്പോലെ സാധാരണ മനുഷ്യരാണ്. നമ്മുടെ രാജ്യത്തെ ആരോഗ്യ മേഖലയെ വളരെയേറെ മികവുറ്റതാക്കുന്ന ഡോക്ടർമാർ മാറി മാറി വരുന്ന ഭയാനകമായ പുതിയ പുതിയ രോഗങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്ന ഡോക്ടർമാർ, നമ്മുടെ ഓരോരുത്തരുടെയും ആരോഗ്യത്തിനായി രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്ന ഓരോ ഡോക്ടർക്കും അവർക്ക് അർഹമായ പരിഗണനയോ സുരക്ഷിതത്വമോ നാം നൽകുന്നുണ്ടോ? അതൊക്കെയും നൽകേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയും ഉത്തരവാദിത്വവുമാണ്.
1: ഡോക്ടർമാരുടെ മാനസിക ശാരീരിക ആരോഗ്യം സംരക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ്. സമൂഹമെന്ന നിലയിൽ നമുക്കും അതിനായി ചിലത് ചെയ്യാനുണ്ട്. ഇന്റർനെറ്റിൽ നോക്കി സ്വയം ചികിത്സ നിശ്ചയിച്ച് ഡോക്ടർമാരെ സംശയത്തോടെ കാണുന്ന ശീലം നമ്മൾ മാറ്റണം. ആശുപത്രികളിൽ അക്രമരഹിതമായ അന്തരീക്ഷം ഉറപ്പാക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു പുഞ്ചിരിയോ ചെറിയൊരു നന്ദി വാചകമോ മതി അവരുടെ ഒരു ദിവസത്തെ ക്ഷീണം മാറ്റാൻ. തുടർച്ചയായി ഡ്യൂട്ടി നൽകാത്ത രീതി, കൃത്യമായ സുരക്ഷാ ഓഡിറ്റ്, ഭയമില്ലാതെ ജോലി ചെയ്യാനുള്ള സേഫ് സോണുകൾ, വിശ്രമവേളകൾ, ഇതൊക്കെ ആരോഗ്യ സ്ഥാപനങ്ങളിൽ പോളിസി തലത്തിൽ തന്നെ നടപ്പിലാക്കണം. പ്രിയ ശ്രോതാക്കളെ, മാസ്കിന് പിന്നിലെ ആ മുഖങ്ങൾ നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യരുടേതാണ് എന്ന് തിരിച്ചറിയുക. നമുക്കായി രാപ്പകൽ ഉണർന്ന് പ്രവർത്തിക്കുന്നവർക്ക് കാവലാകേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ് എന്ന ഓർമ്മപ്പെടുത്തലോടെ എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർമാർക്കും ആശംസകൾ നേർന്നുകൊണ്ട് വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിന്ദു വിനോദ്. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.
2: ആകാശവാണി ഹലോ സന്ദേശഗാനം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ശ്രോതാക്കളുടെ പ്രിയപ്പെട്ടവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇഷ്ടഗാന പരിപാടി ഹലോ സന്ദേശ ഗാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശങ്ങൾ പ്രിയപ്പെട്ടവരുടെ ആനന്ദ നിമിഷങ്ങളാകുന്ന നേരമാണ് ഇനി. ഒപ്പം പ്രിയപ്പെട്ടവരുടെ ഇഷ്ടഗാനങ്ങളും കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും കിട്ടിയിട്ടുള്ള സന്ദേശങ്ങളിൽ ഇന്ന് ആദ്യം ആരുടേതാണെന്ന് നോക്കാം. എന്റെ അമ്മയുടെ ജന്മദിനമാണ് ജൂൺ 30. ഒരു സന്ദേശം അയക്കാൻ ഞാനും എൻ്റെ അമ്മുമ്മയും താല്പര്യപ്പെടുന്നു. ഈ ഗാനം ഞങ്ങളൊരിക്കൽ ആർജയായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. അമ്മയുടെ പേര് ബബിത എന്ന് എഴുതിയിരിക്കുന്നത്. ബബിതയുടെ മകൾ ശ്രദ്ധ, അമ്മ ശ്രീദേവി. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ.
1: ഹലോ,
0: ഇത് ബബിത മാഡം ആണോ?
1: അതെ.
0: ബബിത മാഡം ഇപ്പോൾ ബോംബെയിലാണോ അതോ കേരളത്തിലാണോ?
1: കേരളത്തിലാ.
0: ഇത്രയും സ്വീറ്റ് ആയിട്ടുള്ള ശബ്ദം വേറെ എവിടെയോ കേട്ട് നല്ല പരിചയമുണ്ടല്ലോ. ഒരു ചോദ്യത്തിന്റെ ഉത്തരം മറു ചോദ്യമാണ്. എന്താ ഇത്? അതും ഒരു കാലത്ത് ആർജിയൊക്കെ ആയിരുന്ന ആൾ. ഹാപ്പി ബർത്ത്ഡേ ടു യു പറയാൻ വേണ്ടി വിളിച്ചതാ. ഇന്നല്ല, എപ്പോഴായാലും ഒരു ബർത്ത്ഡേ വിഷസ് തരുന്നത് നല്ലതല്ലേ?
1: തീർച്ചയായിട്ടും. ആരാണ് എനിക്ക് മനസ്സിലായില്ല.
0: അത് രഹസ്യം.
1: സർപ്രൈസ് ആണല്ലോ എനിക്ക്.
0: അതെ, അങ്ങനെ വേണമല്ലോ. അന്നത്തെ ആർജ്യകാലം ഒന്ന് ഓർക്കാമോ?
1: ആർജ്യകാലം വളരെ നല്ല ഒരു കാലമായിരുന്നു. ഞാൻ ആകാശവാണി ഇൻഡസ്ട്രിയിലായിരുന്നു ആർജ്യമായിട്ട് വർക്ക് ചെയ്തത്.
0: ഓക്കെ, എവിടെ?
1: കൊച്ചി. നല്ല ഒരു കാലഘട്ടമായിരുന്നു. ഓർമ്മിക്കാൻ നല്ലൊരു സുവർണകാലം തന്നെയാണ് അത്. 6 വർഷം.
0: ആരൊക്കെ ഉണ്ടായിരുന്നു പ്രക്ഷേപകർ
1: അന്ന്? ഞങ്ങളുടെ ലേഖ മാഡം ആയിരുന്നു. എനിക്ക് മനസ്സിലായില്ല ആരാ എവിടുന്നാണ്.
0: ആകാശവാണിയിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ മറ്റൊരു ആകാശവാണി നിലയത്തിൽ നിന്ന് വിളിക്കുമ്പോ അറിയില്ല എന്ന് പറഞ്ഞാൽ ശരിയാവോ?
1: ഓ, എനിക്ക് തോന്നിയ ഒരു ചെറിയ സംശയം. അമ്മ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ എനിക്കൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് എന്ന് അമ്മ ഇങ്ങനെ പറയും.
0: അത് ശരി.
1: ഇന്നലെ എന്റെ അടുത്ത് അമ്മ പറഞ്ഞു, അൺനോൺ നമ്പർ വരുവാണെങ്കിൽ ഫോൺ എടുക്കണം കേട്ടോ എന്നൊക്കെ ഇന്നലെ എന്റെ അടുത്ത് പറഞ്ഞു.
0: സാധാരണ അമ്മമാര്.

0: പെൺമക്കളോട് അൺനോൺ നമ്പർ വന്ന ഫോൺ എടുക്കരുത് എടുക്കരുത് എന്നാണ് പറയുന്നത്.
1: എന്റെ അമ്മ നേരെ തിരിച്ച്, എന്റെ ഒരു ഫ്രണ്ടാണ്, ഏറ്റവും നല്ലൊരു ഫ്രണ്ടാണ്. അപ്പം അമ്മ എന്റെ അടുത്ത് പറഞ്ഞു അൺനോൺ നമ്പർ വരുമ്പോ ഫോൺ എടുക്കണം. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ അമ്മ അങ്ങനെ, അപ്പം പറഞ്ഞു നീ എടുക്കണം അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇതായിരുന്നു സ്വരക്കാഴ്ച. ഇപ്പം
0: ഇതിനകത്ത് ഒരു കൂട്ടുപ്രതിയും കൂടി ഉണ്ട് കേട്ടോ, അമ്മ മാത്രല്ല.
1: അതാരാണ്?
0: അയാളുടെ പേര് ശ്രദ്ധ എന്ന് പറയും.
1: എന്റെ മകളാ.
0: അങ്ങനെ കൂട്ടായ ആക്രമണമാണ്.
1: അതാണ് ഇവർ ഇവിടെ ഗൂഢാലോചനയൊക്കെ ചെയ്തോണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം.
0: അപ്പൊ എന്തായാലും വീണ്ടും ഇങ്ങനെയെങ്കിലും ആകാശവാണിയിൽ കൂടി വീണ്ടും ശബ്ദം കേൾക്കുകയാണല്ലോ, തിരുവനന്തപുരത്ത് കൂടിയാണെന്നേ ഉള്ളൂ.
1: അത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്.
0: അപ്പൊ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണ്, ഏത് പാട്ട് വെക്കണം?
1: എനിക്ക് ഇഷ്ടമുള്ള പാട്ട് ഇപ്പൊ എനിക്ക് പെട്ടെന്ന് വരുന്നത് മയങ്ങൂ എൻ മടിമേലെ എന്നുള്ളൊരു പാട്ടില്ലേ, അതിൽ ആദ്യത്തെ വരികൾ ഞാൻ മറന്നുപോയി.
0: മലർക്കൊടി പോലെ.
1: അത് തന്നെ.
0: പഴയ ഒരു ബബിത കപൂറല്ലേ?
1: അതെ അതെ.
0: ആ ബബിത കപൂറുമായിട്ട് ഈ ബബിതയ്ക്കുള്ള ബന്ധം എന്താ?
1: ഒരു ബന്ധമില്ല, പക്ഷെ എന്റെ അമ്മ ആ നടിയുടെ വലിയ ഫാനായിരുന്നു,
0: അതാ ഞാൻ ചോദിച്ചത്.
1: എന്റെ പേര് ബബിത എന്ന് വെച്ചു.
0: ഒരുപാട് പാട്ടുരംഗങ്ങൾ ഉണ്ടല്ലോ ബബിത കപൂറിന്റെ.
1: എന്റെ ഹസ്ബൻഡിന്റെ പേര് രാജേഷ് എന്നും, അപ്പൊ ഞങ്ങൾ
0: രണ്ടുപേരും ബോളിവുഡ് അടക്കിയുമാണ് താരങ്ങളാണ് ഇപ്പൊ കൊച്ചിയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതും എന്താണ് ഇപ്പോഴത്തെ ഒരു താരത്തിന്റെ പേരാണല്ലോ അല്ലെ, ഒരു ശ്രദ്ധ കപൂർ ഉണ്ടല്ലോ.
1: ശ്രദ്ധ കപൂറിന്റെ മകൻ ശ്രീരാം എന്നാണ് പേര്.
0: ആഹാ,
1: രണ്ട് മക്കളുണ്ട്.
0: ശരി ശരി. അപ്പൊ സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. സലിൽ ചൗധരിയുടെ സംഗീതത്തിന് ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി. ആര് പാടി ചെയ്ത് വെക്കണം?
1: ജാനകിയമ്മയാണോ?
0: ജാനകിയമ്മ പാടി ചെയ്ത് വെക്കാം. ശരി.
1: ഞാൻ ഈ പാട്ട് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന എന്റെ അമ്മയ്ക്ക് ആണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ രണ്ടു വർഷം മുമ്പ് ഞങ്ങളെ വിട്ടുപോയ എന്റെ അച്ഛന് വേണ്ടിയിട്ടും.
0: അച്ഛൻ കേൾക്കുന്നുണ്ടാവും, നമുക്ക് പാട്ട് കേൾക്കാം.
1: താങ്ക് യു.
0: താങ്ക് യു.

0: പ്രിയപ്പെട്ട ആകാശവാണിക്ക്, ആകാശവാണിയുടെ ഒരു എളിയ ശ്രോതാവാണ് ഞാൻ. ഓർമ്മ വെച്ച നാൾ മുതൽ ആകാശവാണി എൻ്റെ ഉറ്റ സുഹൃത്താണ്. ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുന്നു. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കൃഷ്ണകുമാർ വളരെ സരസനും കഥകളി സംഘാടകനും ഒരു വലിയ കഥകളി പ്രേമിയുമാണ്. എവിടെ കഥകളി ഉണ്ടെങ്കിലും ആൾ അവിടെ കാണും. എയർഫോഴ്സിൽ നിന്നും വിരമിച്ചതിന് ശേഷം ടെസ്റ്റ് എഴുതി ബാങ്കിൽ ജോലിയിൽ പ്രവേശിച്ചു. എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടമാകുന്ന വളരെ ജോളിയായൊരു മനുഷ്യനാണ് അദ്ദേഹം. ശ്രീ കൃഷ്ണകുമാർ ഇപ്പോൾ പ്രമോഷനായി ബ്രാഞ്ച് മാനേജരായി എറണാകുളത്ത് ജോയിൻ ചെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു. ഹലോ സന്ദേശഗാനത്തിലൂടെ ശ്രീ കൃഷ്ണകുമാറിനെ വിളിച്ച് ആശംസകൾ നേരാമോ? അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്ന് ജിജി ജോസഫ്, തിരുവനന്തപുരം. ഹലോ.
1: ഹലോ,
0: കൃഷ്ണകുമാർ സാറാണോ?
1: അതെ.
0: കൃഷ്ണകുമാർ സാറ്, ബാങ്കിൽ തിരക്കിലാണോ?
1: അല്ലല്ല, പറഞ്ഞോളൂ.
0: അപ്പോ എന്താണ്, ഒരു ആശംസ പറയാൻ പറ്റിയ സമയമാണ്. ആശംസ എന്തിനാണെന്ന് അറിയില്ലേ? പ്രൊമോഷന് കിട്ടി നിക്കിയല്ലേ, ജോയിൻ ചെയ്തോ?
1: അഭിഷേക
0: അഭിഷേക് ഒന്നുമില്ല, ഞാൻ ഇവിടെ പ്രൊമോഷന്റെ കാര്യം പറയുമ്പം അഭിഷേകത്തിന്റെ കാര്യം പറയുന്നു. എന്താണ് സാർ?
1: ആളെ മനസ്സിലായില്ല.
0: ആളല്ലല്ലോ പ്രശ്നം, ശേ, ആളല്ലല്ലോ വിശേഷം, പ്രൊമോഷൻ അല്ലേ?
1: പ്രൊമോഷൻ വിശേഷം തന്നെയാണ്, പ്രൊമോഷൻ കിട്ടി, നന്ദി.
0: അപ്പോ അതിന്റെ ഒരു ആശംസ പറയാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് നല്ല പായസോ അല്ലെങ്കിൽ ഒരു അടുത്ത കളി കാണാൻ പോകുമ്പോഴത്തേക്ക് എന്നെ കൂടെ വിളിക്കുവോ ഒക്കെ ചെയ്യുമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ട് ഞാൻ വിളിച്ചത്.
1: സന്തോഷമുള്ള കാര്യമാണ്,
0: തീർച്ചയായിട്ടും. അടുത്ത് എവിടെയാണ് കളി കാണാൻ പോകുന്നത്?
1: ഇനിയിപ്പം കളിയൊക്കെ തീർന്നു, ഇടുക്കിയിലേക്ക് ട്രാൻസ്ഫർ പോവുക.
0: നമുക്ക് കട്ടപ്പന അടിമാലി ഭാഗത്തൊക്കെ നമുക്ക് പുതിയ കളിയരങ്ങൾ ഉണ്ടാക്കാം. ചെറിയൊരു സംഘാടനമൊക്കെ ഉണ്ടല്ലോ അല്ലേ?
1: എല്ലാം കുറേശ്ശെ ചിലതിങ്ങനെ പറയില്ലേ, എന്താ ഈ വന്നുവിടുന്ന കാര്യങ്ങളൊന്നും. സത്യം പറഞ്ഞാ എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് കഥകളിയായിട്ട് മര്യാദയ്ക്ക് വേണ്ടി പോണെന്ന് മാത്രമേ ഉള്ളൂ.
0: അല്ല, അത് ഈ പറയും പോലെ
1: കൂടെ കുറച്ച് നല്ല ആൾക്കാരുണ്ട്, അതുകൊണ്ട് അവര് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ അവര് പറയുന്ന ഇയാള് ഭയങ്കര ഇതൊക്കെ അതൊന്നും കാര്യമില്ല. നമ്മുടെ കൂടെ ഉള്ളവരുടെ ഒരു ഒച്ചയിലെങ്ങനെ പോവുക.
0: എപ്പോഴെങ്കിലുമൊക്കെ എന്തിഹ മന്മാനസേ സന്ദേഹം വളരുമോ?
1: സന്ദേഹമൊന്നുമില്ല.
0: നമ്മൾ ആ കളി കാണുന്ന കാര്യത്തിൽ ഒഴികെ ബാക്കി ഒരു കാര്യത്തിൽ നമുക്ക് സന്ദേഹം,
1: ബാക്കി സന്ദേഹം
0: ശരി ശരി ശരി ശരി. ഏറ്റവും അവസാനം എവിടുന്നായിരുന്നു?
1: ഏറ്റവും അവസാനം കണ്ടത് ഇവിടെ അർജുനയിലെ ഒരു കഥകളി കണ്ടത്.
0: ഈ ആകാശവാണിയിൽ വരുന്ന കഥകളി പദങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ?
1: പിന്നെ വ്യാഴാഴ്ച 10 മണിക്ക് അതൊക്കെ സ്ഥിരമായിട്ട് കേട്ടോണ്ടിരുന്നതാണ്. പിന്നെ പണ്ടത്തെ കൊറേ റെക്കോർഡ്സ് ആകാശവാണി മാത്രമേ ഉള്ളൂ. നമുക്ക് എത്ര യൂട്യൂബിലൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാലും ആകാശവാണിയുള്ള റെക്കോർഡിങ്സ് പഴയ ആശാന്മാരുടെയൊക്കെ കേൾക്കണമെങ്കിൽ ആ പരിപാടിക്ക് കാത്തിരുന്നാലേ പറ്റൂ. പക്ഷെ പഴയ നമുക്ക് ഈ ഇപ്പോഴത്തെ ഒരു എന്താ പറയാ ഒരു സ്വരമാധുരി ഇല്ലെന്നുണ്ടെങ്കിലും അതിന്റെ ആ ചിട്ടയും കൃത്യതയും ഒക്കെ കേൾക്കണമെങ്കിൽ അത് തന്നെ കേൾക്കണം.
0: ആകാശവാണിന്നാണ് താങ്കൾക്ക് വിളിച്ച ആശംസകൾ നേർന്നിരിക്കുന്നത്.
1: എനിക്ക് മനസ്സിലായി, ഇവിടെ കേട്ടപ്പോൾ ഞാൻ ദിവസവും ശബ്ദം കേൾക്കുന്നതല്ലേ,
0: ചുമ്മാ അങ്ങ് തള്ളുകയാണല്ലേ.
1: സത്യമായിട്ട് ഞാൻ പലരെയും വിളിക്കുന്നതും ഒക്കെ കേൾക്കാറുണ്ട്. എനിക്ക് ശബ്ദം കേട്ടു കുറച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ആളെ മനസ്സിലായി.
0: പിന്നെ ചുമ്മാ
1: കാര്യം പറഞ്ഞു വന്നപ്പോ ഈ ശബ്ദം ഞാൻ മിക്കവാറും കേൾക്കുന്നതാണല്ലോ. ഈ ശബ്ദം ആ ശബ്ദത്തിന്റെ ടോണും, അതായത് നമ്മൾ ഇങ്ങനെ എന്താ പറയാ വിളിച്ചിട്ട്

0: കൊണ്ട് ഇപ്പൊ ഒരു പേരിൽ എന്തിരിക്കുന്നു, അതിലാണോ കാര്യം എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോ എനിക്ക് ആളെ കൂടി കിട്ടി.
1: അപ്പൊ എന്റെ ട്രാക്ക് മാറ്റേണ്ടിയിരിക്കുന്നു.
0: ട്രാക്ക് മാറ്റണം.
1: അപ്പോ താങ്കളുടെ സഹപ്രവർത്തക ആയിട്ടുള്ള ജിജി ജോസഫ് ആണ് നമുക്ക് സന്ദേശം അയച്ചിരിക്കുന്നത്.
0: അത് ശരി. ചീഫ് മാനേജറായിരുന്നു.
1: ഓ ശരി.
0: സാറ് വളരെ, അതായത് പാട്ടെന്നൊക്കെ പറഞ്ഞ ഒരു പാട്ട് ഒരു വരി കേട്ടാ സാർ അതിന്റെ ചരിത്രം മുഴുവൻ പറയും.
1: അതുകൊണ്ട്
0: പാടുകയും ചെയ്യും. സഹൃദയനും ഒക്കെ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്.
1: അപ്പൊ സാറിനെ നമുക്ക് വിളിക്കേണ്ടിയിരിക്കുന്നല്ലോ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് ഈ ഒരു പരിപാടി ഒക്കെ ചെയ്യണമെന്ന് ഞാനും കുറെ നാളായിട്ട് വിചാരിക്കും ആരെങ്കിലും ഒക്കെ സജസ്റ്റ് ചെയ്യണത്. കാര്യം ഈ പരിപാടി ഞാൻ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്. എന്നെ വളരെ ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. കാരണം പണ്ട് എന്താ പറയാ, ഈ തുള്ളലും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുമ്പോൾ അവര് പറഞ്ഞാൽ ആർക്കും മുഷിയില്ല, ചാക്കിയാർ പറഞ്ഞാൽ മുഷിയില്ല എന്ന് പറയാമല്ലോ താങ്കളുടെ കാര്യം. താങ്കൾ പറഞ്ഞാൽ ഇന്നുവരെ ആർക്കും മുഷിഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. പേര് പറയാതെ വിളിച്ചാലും ഒന്നും ആർക്കും ഒരു
1: സങ്കടമില്ല.
0: വളരെ സന്തോഷത്തിൽ അവസാനിക്കുന്നത്.
1: അതെ അതെ, എന്തോ ഒരു ഭാഗ്യം. ഇനി ആർക്കും മുഷിയാതിരിക്കട്ടെ.
0: അതെ അതെ, തീർച്ചയായിട്ടും ആർക്കും മുഷിയില്ല. നല്ലൊരു പരിപാടി, ആർക്കും മുഷിയില്ല.
1: നല്ല വാക്കുകൾക്ക് വളരെ വളരെ നന്ദി. നമുക്കൊരു പാട്ട് വെക്കണം. ഏത് പാട്ട് വെക്കാം?
0: എനിക്ക് വയലാറിന്റെ സാമ്യമകന്നൊരു
1: ഉദ്യാനമേ, കഥകളി മുദ്രയാവും കമലതളത്തിലും ദേവിയുണ്ട്. അവിടെയുണ്ട് കഥകളി. കഥകളി വിട്ടുള്ള

0: ഹലോ സന്ദേശഗാനത്തിലേക്ക്. ഞാൻ ഏറ്റുമാനൂർ വേദഗിരിയിൽ നിന്നും മിനി രാജൻ. ജൂൺ 29 എന്റെ മകൾ ആവണിയുടെ ബർത്ത്ഡേയാണ്. അത്യാവശ്യം പാടുന്ന കുട്ടിയാണ്. ഒന്ന് വിളിച്ച് സംസാരിച്ചാൽ ഒരു സർപ്രൈസ് ആയിരിക്കും. വിളിക്കാമോ എന്ന് മിനി രാജൻ. അതിനെന്താ, നമുക്ക് വിളിക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ആവണിയല്ലേ? ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: ഹലോ,
0: ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ആവണി. ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: താങ്ക് യു സോ മച്ച്. ആരായിരുന്നു?
0: ഞാനൊരു താങ്ക് യു കിട്ടാൻ വേണ്ടി എത്ര തവണ ഹാപ്പി ബർത്ത്ഡേ പറയിച്ചു എന്നെ കൊണ്ട്. പാട്ട് പാടിത്തന്ന ആരാന്ന്
1: പറഞ്ഞുതരാം.
0: ആ, ഇപ്പൊ ബാംഗ്ലൂരാണോ അതോ വേദഗിരിയിലാണോ? ബാംഗ്ലൂരിൽ നിന്ന് കന്നഡ പാട്ടാണോ പാടാൻ പോകുന്നത്? ആവണി പോയോ?
1: സാർ, ഞാൻ കോളേജിലായിരുന്നു. ആക്ച്വലി ഇവിടെ റേഞ്ചിന് കുറച്ച് പ്രശ്നമുണ്ട്.
0: കുഴപ്പമില്ല, റേഞ്ച് കുറച്ചുള്ള പാട്ട് മതി.
1: അയ്യോ, കോളേജ് ഹോസ്പിറ്റലിനകത്ത.
0: ആ, അപ്പൊ പിന്നെ അവർക്ക് അറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ ആവണി പാടുമെന്നുള്ള കാര്യം.
1: അല്ലല്ല, എന്റെ എക്സാം മറ്റന്നാൾ, അപ്പൊ ഞാൻ ഹോൾ ടിക്കറ്റ് വാങ്ങാൻ വേണ്ടി നിൽക്കുക ഇവിടെ.
0: ആ, പാട്ടും പാടി പോയി ഹോൾ ടിക്കറ്റ് മേടിച്ചു എന്ന് പറയാലോ.
1: എല്ലാരും മിസ്സുണ്ട്.
0: ആ, എല്ലാവരും ഫ്രണ്ടിലെങ്കിലും ഒരു പാട്ടൊക്കെ പാടണം ഫോണിൽ കൂടി.
1: അയ്യോ,
0: കൈ ഇങ്ങനെ ഒതുക്കി വെച്ച് പാടിയാ മതി. പാടുകയാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവില്ല.
1: ഞാൻ വീട്ടിലിങ്ങനെ എല്ലാവരും ബർത്ത്ഡേക്കും കാറ്റിനും പിന്നെ എന്റെ ബർത്ത്ഡേക്ക് വിളിക്കുമ്പോൾ കരുതിയിട്ട് പോലും ഇല്ലായിരുന്നു.
0: ഇത് എവിടെ നിന്ന് വിളിച്ചിരിക്കുന്ന?
1: ആകാശവാണി. എനിക്കറിയാം.
0: അതെങ്ങനെ അറിയാം?
1: ഞാൻ പ്രോഗ്രാം കേൾക്കാം. ഞാൻ അച്ഛന്റെ ബർത്ത്ഡേക്കൊക്കെ അയക്കാറുണ്ടായിരുന്നു ഇങ്ങനെ മെസ്സേജ്.
0: എന്നിട്ട്
1: അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു.
0: ആഹാ.

0: എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ സർപ്രൈസ് ചെയ്തില്ല നിങ്ങൾ.
1: അതൊക്കെ സമ്മതിച്ചു, പക്ഷെ പാട്ട് പാടിയേ പറ്റൂ.
0: അശ്യോ
1: രണ്ട് വരി.
0: ആക്ച്വലി ഹോൾ ടിക്കറ്റ് വാങ്ങാൻ എന്നെ വിളിക്കുന്നുണ്ട് അവിടെ, അതായിരുന്നു.
1: അയ്യോ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, അപ്പൊ ഇനി മറ്റൊരിക്കൽ ആവണിയുടെ പാട്ട് കേൾക്കാൻ വേണ്ടി വിളിക്കാം. ഇപ്പൊ ഏത് പാട്ടാണ് വെക്കേണ്ടത്?
0: എന്റെ അമ്മയുടെ ഒരു ഫേവറേറ്റ് പാട്ടാണ് മുന്നാഴി മുത്തുമായി മുന്നിൽ വരുന്നു എന്നുള്ള പാട്ട്. അതല്ലോ
1: പിന്നെന്ത്? പിറന്നാൾ കുട്ടി ചോദിക്കുന്ന എന്ത് ആഗ്രഹവും സാധിച്ചു തരും.
0: ആ ഒരു പാട്ട് വെച്ചെന്നാ മതി.
1: മുന്നാഴി മുത്തുമായി അല്ലേ?
0: അമ്മയുടെ ഫേവറേറ്റ് പാട്ട്. അമ്മ ഞങ്ങളുടെ ബർത്ത്ഡേക്ക് ഉണ്ട്, അപ്പൊ എനിക്ക് അത് കേട്ടാ മതി.
1: മുന്നാഴി മുത്തുമായി മണ്ണിൽ വന്നു മുത്തേ നിന്നുടെ ജന്മദിനം അല്ലേ? 300 മുത്തങ്ങൾ ഒന്നായി വിരിച്ചു ഉള്ളിനുണരും ഒരു നാദം. പിരിയിലനാം,
0: പിരിയിലനാം
1: എന്ന സിനിമയിലെ പാട്ടാണ്. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് കെ വി മഹാദേവനാണ് സംഗീതം. യേശുദാസും ജാനകിയും പാടിയ പാട്ടാണ്. അപ്പൊ എല്ലാ ആശംസകളും, പരീക്ഷയൊക്കെ അതിഗംഭീരമാവട്ടെ. ഈ സന്തോഷത്തിൽ പരീക്ഷ എല്ലാം അടിപൊളിയായിട്ട്, വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടട്ടെ.
0: ഓക്കെ സർ, താങ്ക് യു സർ.
1: ഓക്കെ, നമുക്ക് പാട്ട് കേൾക്കാം.
0: ശരി.

0: ഹലോ സന്ദേശഗാനം. 82 SSLC ബാച്ചിൽ കുറ്റിച്ചൽ പരുത്തിപ്പള്ളി സ്കൂളിൽ പഠിച്ച ഞങ്ങൾ കൂട്ടുകാർക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിൽ എൻ്റെ ഒപ്പം പഠിച്ച അനിത എന്ന കൂട്ടുകാരി നഴ്സിംഗ് സൂപ്രണ്ടായി റിട്ടയർ ചെയ്തു. അവൾ നല്ലൊരു പാട്ടുകാരിയാണ്. ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നു. അവളെ ഒന്ന് വിളിക്കാമോ എന്ന് മൂങ്ങോട് നിന്ന് ലതാ തുളസി. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ
1: ഹലോ,
0: അനിത മാഡം, എവിടെയാണ്? ഹോസ്പിറ്റലിലാണോ വീട്ടിലാണോ?
1: ഞാൻ ഹോസ്പിറ്റലിൽ ആരാ?
0: ആണോ? അയ്യോ, ഞാൻ വീട്ടിലാണെങ്കിൽ ഒരു പാട്ട് കേൾക്കാന്ന് വിചാരിച്ച് വിളിച്ചതാ.
1: ആരാണാവോ പാട്ട് കേൾക്കാൻ വിളിക്കണത്?
0: ആ, പണ്ട് കുറ്റിച്ചൽ സ്കൂളില് ആയിട്ട് ബന്ധപ്പെട്ട ഒരാളാ.
1: പേര് പറ.
0: പേരൊന്നും പറയാൻ പറ്റൂല. ഇപ്പൊ പാട്ട് പാടാൻ പറ്റൂ?
1: അങ്ങനെയൊന്നും പറ്റില്ല, ഞാൻ ഇപ്പൊ ഡ്യൂട്ടിയിലാണ്.
0: ആ അയ്യോ, അതുകൊണ്ട് ആ പോട്ടെ, ഞാൻ വിളിച്ച സമയം മോശമായി പോയി.
1: എന്നാലും
0: എന്നാലും ഒന്നുമില്ല,
1: എന്താണാവോ?
0: ഇനിയിപ്പോ എന്തായാലും ഞാൻ വിളിച്ചിട്ട് എന്റെ എനിക്ക് പാട്ട് കിട്ടൂല, പിന്നെ ഞാൻ ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞാൻ ഇനി ആരാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം?
1: ആരാണെന്ന് പറഞ്ഞാൽ ഇനി അടുത്ത ടൈം ഞാൻ പാടിത്തരാം. അങ്ങനെ
0: അപ്പൊ പിന്നെ അടുത്ത ടൈം ഞാൻ വിളിച്ചാ പോരെ?
1: വേണ്ട വേണ്ട, അങ്ങനെ വേണ്ട. പേര് പറ, പേര് മാത്രം പറ.
0: പേരൊന്നും പറയാൻ പറ്റൂല.
1: എന്നാ ഞാൻ പിടിച്ചോളാം.
0: അങ്ങനെ ഒന്നും പിടിക്കാൻ പറ്റൂല. അതിന് പറ്റിയ ഡയഗ്നോസ്റ്റിക് മെഷീൻ ഒന്നും അവിടെ ഇല്ല.
1: എനിക്ക് പറ്റിയൊക്കെ ചെയ്യും, ഞാൻ നോക്കട്ടെ ആരാന്ന്.
0: മാഡം പഠിച്ച സിലബസിലൊന്നും ഇയാളെ കണ്ടുപിടിക്കാനുള്ള സൗകര്യങ്ങളില്ല.
1: എന്നാ ശരി പോട്ടെ.
0: പക്ഷെ എനിക്കൊരു പാട്ട് പറഞ്ഞുതരെങ്കിലും ചെയ്യോ? പാടൂലെങ്കിലും.
1: ഒരു പാട്ടും പറയുന്നില്ല, ആരാന്ന് പറയില്ല.
0: പാട്ട് പറഞ്ഞു തന്നാ ഞാൻ പറയാം ആരാന്ന്. ഇപ്പൊ പറഞ്ഞുതരും.
1: പാട്ടങ്ങനെ പറയും.
0: ഞാൻ പിന്നെ ഡ്യൂട്ടിയിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ പാടുന്ന കാര്യത്തിൽ ഞാനൊരു ബലം പിടിക്കാത്തത്.
1: അല്ലെങ്കിൽ വീട്ടിലായിരുന്നെങ്കിൽ,
0: വീട്ടിലായിരുന്നെങ്കിൽ പാടിച്ചേനെ ഞാൻ. പിന്നെ
1: എവിടെയാ താമസിക്കുന്നത്? അത് കേട്ടെ.
0: ഞാൻ താമസം കുറ്റിച്ചെലവിന്റെയൊക്കെ അടുത്ത് തന്നെ.
1: എന്റെ വീടിന്റെ അടുത്താണോ?
0: ആ, അതൊന്നും പറഞ്ഞുതരാൻ പറ്റൂല.
1: ഇത് ഏതവതാരാ?
0: ആ, അതാണ് ഇത് മത്സ്യം തൊട്ട് കൂട്ടിക്കൊള്ളുക. എവിടെ നിർത്താൻ തോന്നുന്നു അവിടെ അങ്ങ് നിർത്തുക.
1: എന്നാലും പേര് പറയും.
0: പേര് പറയാം, പാട്ട് പറഞ്ഞാ പേര് പറയാം. ഇപ്പൊ മനസ്സിൽ വരുന്നൊരു പാട്ട്, നാഴിക നാപ്പത് വട്ടം പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു പാട്ട് ചോദിച്ചപ്പോ എന്തൊരു ജാടയാണ്. 82 SSLC സെന്റ് ഓഫിന് പാടിയ പാട്ട് പറഞ്ഞാലും മതി. അതൊന്നും അല്ല സെന്റ് ഓഫിന് പാടിയത്. അയ്യടാ,
1: ആ കാലത്ത് ഞാൻ പാടി പ്രൈസ് വാങ്ങിയ പാട്ടാണ്.
0: ആ, ഞാനതല്ലല്ലോ പറഞ്ഞത്, സിനിമാ പാട്ടല്ലേ ചോദിച്ചത്. അപ്പോഴും പദ്യപാരായണം എടുത്തോണ്ട് വന്നിരിക്കുന്നു. ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ പെരുമാറാൻ, കാരുണ്യത്തിന്റെ മാലാഖ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ പറയാമോ?
1: കാരുണ്യത്തിന്റെ മാലാഖ എന്ന് പറയുന്നില്ലേ?
0: പൊതുവെ നമ്മള് നഴ്സുമാരെ അങ്ങനെയല്ലേ പറയുന്നത്?
1: എന്നിട്ട്
0: ഈ മാലാഖ എന്റെ അടുത്ത് ഒരല്പവും കരുണ കാണിക്കുന്നില്ലല്ലോ. ആ, നന്ദിയിലൊന്നും കാര്യം നടക്കൂല. എനിക്കൊരു പാട്ട് പറഞ്ഞേരണം. പാട്ട് പാടി തന്നാ മതി. അയ്യോ, വെച്ചിട്ട് പോവല്ലേ? ഇതേ കൂടെ പഠിച്ച ഒരു ലതാ തുളസി അറിയാമോ, മൂങ്ങോടുള്ള? ഓ, ഏതോ നമ്മുടെ ലതേ. ഏത് വേണക്ക് നീ? ലതാ തുളസിയുടെ ശബ്ദം ഐക്കടയാടാ. എനിക്ക് പാട്ട് പാടി തരാത്തതിന് ഉള്ള മറുപടി ലതാ തുളസിയോട് പറഞ്ഞാ മതി. ആ, അത് അവിടെ നിന്ന് വാങ്ങിച്ചോ കിട്ടുന്നതൊക്കെ. എന്നെ അവതാരം എന്ന് വിളിച്ചതിന് അതിന് വേറെ സ്പെഷ്യൽ കിട്ടും. ആ, എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഓ, ആ, ഇതിപ്പോ ഞാൻ ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിതാമ്മയും പറയും ഇഷ്ടമാണെന്ന്. ലതയ്ക്കും എനിക്കും അറിയാവുന്ന ആരാണിത് എന്നല്ലേ ഇപ്പൊ ആലോചിച്ചത്? ഒരു പിടിയും കിട്ടൂല. ആലോചിക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ അവിടെ അതിന് പറ്റിയ ഡയഗ്നോസ്റ്റിക് മെഷീൻ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഞാൻ ഡ്യൂട്ടിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ഡിസ്കൗണ്ട് ചെയ്ത് ഞാൻ പറയാം ആരാന്ന്. ഞാൻ ഗ്രൂപ്പിലൊന്നുമല്ല, ഞാൻ സ്വതന്ത്രനാണ്. ഞാൻ ഗ്രൂപ്പിലൊന്നും ചേരൂല. ഒരു പാട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ പറഞ്ഞേനെ ഞാൻ ആരാന്ന്.

ഞാൻ ഇനി അറിയാന്നുള്ള ആൾക്കാരുടെ പേരൊക്കെ ഇങ്ങനെ പറ. അപ്പൊ ഞാൻ അല്ല അല്ല അല്ല എന്ന് പറഞ്ഞോണ്ടിരിക്കും. പേരിന്റെ ആദ്യ ദശരം മാ മരവെന്നല്ലേ പറഞ്ഞോളൂ, മരങ്ങോടൻ എന്ന് പറഞ്ഞില്ലല്ലോ. അത് തന്നെ, മഴ പെയ്തപ്പോഴത്തേക്ക് പേക്കറോം പേക്കറോ എന്ന് വിളിക്കാൻ വേണ്ടി വന്നതാ. ഇത്രയും നേരം മഴ പെയ്യാൻ വേണ്ടിട്ട് കാത്തിരിക്കുകയായിരുന്നു ഏതോ പൊത്തിനകത്ത്. അതെ, ഈ തർക്കിച്ചുകൊണ്ടിരുന്ന നേരത്തിന്റെ പകുതി സമയം മതിയായിരുന്നല്ലോ ഒരു പാട്ട് പറയാൻ. പാടണ്ടേ, പറഞ്ഞാ മതി എന്ന് ഞാൻ പറയുന്നു. കുറെ നേരം കൊണ്ട് പറയുന്നു എന്തോന്നത്. ഇപ്പൊ നമ്മൾ പറയൂലേ, എനിക്ക് ആ സിനിമയിലെ ഈ പാട്ട് ഇഷ്ടമാണ് എന്നൊക്കെ പറയൂലേ. ഓ, അതായാലും മതി. ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴക്കാർക്ക് ഇരിക്കട്ടെ, വരണം. ആ, രാജഹംസം എന്ന ചിത്രത്തിന് വേണ്ടി. ചമയത്തിലെ പാട്ടല്ലേ. ആ, അപ്പൊ ഈ പാട്ട് ആകാശവാണി കേൾപ്പിക്കാമേ. സത്യമായിട്ടും മാഡത്തിന്റെ കൂട്ടുകാരി ലതാ തുളസി മുങ്ങോട് ആകാശവാണിക്ക് ഒരു സന്ദേശം അയച്ചിരുന്നു. എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചിരുന്ന അനിത ഇപ്പോ സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാണ്. നല്ലൊരു പാട്ടുകാരിയാണ്, വിളിച്ച് പാട്ട് പാടിക്കണം എന്നൊക്കെ പറഞ്ഞ് സന്ദേശം വെച്ചിരുന്നത്. ഞാൻ ഇവിടെ ആര് പാടാൻ, ഞാനിവിടെ പാടുക പാടുക എന്ന് പറഞ്ഞ് ഞാൻ പാടുപെടുന്നതല്ലാതെ പാടുന്നേ ഇല്ല. അപ്പൊ ഇപ്പൊ പാടുവോ? ലതയെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല, പാട്ട് പാടിയാൽ ആകാശവാണിയിൽ കേൾക്കും. എന്ത് കേൾക്കും? ആ, ഈ പറഞ്ഞ പാട്ട് വെക്കാം. ചമ എന്ന സിനിമയിൽ കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ ഇണ നൽകി ചിത്ര പാടിയ പാട്ട്. പാട്ട് പാടൂ, പാട്ട് വയ്ക്കട്ടോ ഞാൻ.

0: ഹലോ, എൻ്റെ പേര് അനശ്വര സുധപ്പൻ. ഞാനിപ്പോൾ മെസ്സേജ് അയക്കുന്നത് അച്ഛനെ വിളിക്കാനാണ്. അച്ഛൻ അധികം റേഡിയോ ഉപയോഗിക്കാറില്ല, പിന്നെ അമ്മ വയ്ക്കുമ്പോൾ കൂടെ ഇരുന്ന് കേൾക്കാറുണ്ട്. അച്ഛനെ ഒന്ന് വിളിച്ച് സർപ്രൈസ് കൊടുക്കുമോ? ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യില്ല അച്ഛൻ ഇങ്ങനെ ഒരു കോൾ. അച്ഛൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അച്ഛൻ്റെ നെയിം സുധപ്പൻ എന്നാണ്. അച്ഛൻ്റെ ഫോണിൽ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാകാറുണ്ട്. അങ്ങനെ കോൾ കണക്റ്റ് ആയില്ലെങ്കിൽ ഈ നമ്പർ വിളിച്ച് അച്ഛന് കൊടുക്കാൻ പറഞ്ഞാൽ മതി. ഇത് അമ്മയുടെ നമ്പറാണ്. സിന്ധു എന്നാണ് അമ്മയുടെ പേര്. ഒരുപാട് പ്രശ്നങ്ങളുള്ള ഞങ്ങൾക്ക് ഈ കോൾ ഒരു നല്ല റിലീഫ് ആവും. ദിസ് ഈസ് മൈ റിക്വസ്റ്റ്, പ്ലീസ് കൺസിഡർ. പിന്നെന്താ, വിളിച്ചു നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, സുധപ്പൻ ചേട്ടനാണോ? സുധപ്പൻ ചേട്ടൻ തിരക്കിലാണോ?
1: ഹലോ, ആരാ?
0: ആ, സുധപ്പൻ ചേട്ടൻ പാട്ടൊക്കെ പാടുന്ന ആളാണെന്ന് അറിഞ്ഞിട്ട് വിളിച്ചതാ. അല്ലല്ലേ, അതെന്താ പാടാത്തെ?
1: ഞാനങ്ങനെ കേൾക്കുന്നില്ല പാടത്തിൽ.
0: പാട്ടെങ്ങനെയാ കേക്കുന്നേ? പക്ഷേ അനശ്വര പറഞ്ഞത് പാടുന്ന ആളാണെന്നാണല്ലോ. എന്നാലും റേഡിയോ ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഒന്ന് മൂളും. ഭാര്യ റേഡിയോ വയ്ക്കുമ്പോഴത്തേക്ക് നമ്മളും കൂടി കേൾക്കും. അതിന്റെ കൂടെ ചെറിയ ഒരു മൂളലൊക്കെ ഉണ്ട്. എന്നാലും അങ്ങനെ മൂളുന്ന പാട്ടുകളിൽ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി, ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി, മറുവാക്ക് കേൾക്കാൻ കാത്തു നിൽക്കാതെ. ആഹാ, അതെന്താ ഒരു ഇഷ്ട കൂടുതൽ? സിബി മലൈ ലോഹിതദാസ് അക്കാലത്തെ ഒരുപാട് ഹിറ്റ് സിനിമകൾ തന്ന ഒരു കൂട്ടുകെട്ടാണല്ലേ. അപ്പൊ അതിൽ വളരെ പ്രശസ്തമായ ഒരു സിനിമയാണ് കിരീടം.
1: നല്ലൊരു സിനിമയാണ് കിരീടം. എന്റെ മനസ്സിൽ പറ്റിയിട്ടുള്ള ഒന്ന് രണ്ട് മൂന്ന് സിനിമകളൊക്കെ അങ്ങനെയൊക്കെ ഉള്ളു.
0: അതിലൊരു പാട്ടായതുകൊണ്ട് തന്നെ നമുക്കത് എപ്പോഴും ഓർക്കും അല്ലേ.
1: എപ്പോഴും ഓർക്കും.
0: കൈതപ്പുറത്തിന്റെ വരികൾക്ക് ജോൺസൺ ഈണം നൽകി എം ജി ശ്രീകുമാർ പാടിയ പാട്ടാണ്. അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഈ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ആളെ റേഡിയോയിൽ നിന്ന് വിളിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ആകാശവാണിയുടെ ഹലോ സന്ദേശകാനം പരിപാടിയിൽ നിന്ന് വിളിച്ചതാണ്. അനശ്വര ഒരു സന്ദേശം അയച്ചിട്ടുണ്ടായിരുന്നു അച്ഛനെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട്. ഒരാളാണോ ഉള്ളത്? അനശ്വര മാത്രാണോ?
1: രണ്ടു പേരുണ്ട്. അത് ഒരാള് അനശ്വര.
0: ആഹാ, അടുത്തയാളുടെ പേരെന്താ? എല്ലാവരോടും അന്വേഷണം പറയുക. അപ്പോ താങ്കൾ ഇപ്പൊ പറഞ്ഞ ഇഷ്ടഗാനം വെക്കട്ടെ. ശരി, പാട്ട് കേൾക്കാം.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281423305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്. നൈപുണ്യം നേടാൻ ഇനി എളുപ്പവഴിയുണ്ട്. ഭാരത് സ്കിൽ കണക്ട് പോർട്ടൽ.

0: വിദ്യാർത്ഥികൾക്കും പരിശീലകർക്കുമുള്ള ഇന്ത്യയുടെ കേന്ദ്രീകൃത ഡിജിറ്റൽ കലവറ. ഇ ബുക്കുകൾ, ചോദ്യ ബാങ്കുകൾ, വീഡിയോ ട്യൂട്ടോറിയലുകൾ എല്ലാം ഒരു ക്ലിക്കിൽ സൗജന്യമായി നേടാം. നിങ്ങളുടെ തൊഴിൽ നൈപുണ്യം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനായി ഭാരത് സ്കിൽ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക.
1: ആകാശവാണി, സമയം 10 മണി. ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി.

0: സുദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കുട്ടികളിൽ കണ്ടുവരുന്ന ക്യാൻസറുകളെക്കുറിച്ചും അവ നേരത്തെ കണ്ടെത്തി ചികിത്സ തേടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെ ആസ്പദമാക്കി ശ്രോതാക്കളോട് സംസാരിക്കുന്നു മലബാർ ക്യാൻസർ സെന്ററിലെ പീഡിയാട്രിക് ഓങ്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജിതിൻ ടി കെ.
2: കുട്ടികളിലെ ക്യാൻസർ ഒരു വലിയ സാമൂഹിക പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ICMR കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഓരോ വർഷവും ഏകദേശം 50,000 കുട്ടികളിൽ ക്യാൻസർ രോഗം കണ്ടുവരുന്നുണ്ട്. എന്നാൽ ഭയപ്പെടേണ്ടതില്ല. കൃത്യസമയത്തെ ഇടപെടലിലൂടെ ഭൂരിഭാഗം കുട്ടികളെയും നമുക്ക് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും. ക്യാൻസർ ഏതു പ്രായത്തിലും ബാധിക്കാവുന്ന രോഗമാണ്. കുട്ടികളും അതിൽ ഉൾപ്പെടുന്നു. മുതിർന്നവരിൽ കണ്ടുവരുന്നതിനേക്കാൾ കുറവാണെങ്കിലും കുട്ടികളിലെ ക്യാൻസർ ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നമാണ്. അസുഖത്തിന്റെ സ്വഭാവത്തിലും ചികിത്സാ രീതികളിലും മുതിർന്നവരിൽ നിന്ന് വളരെ വ്യത്യസ്തമുള്ളതാണ് കുട്ടികളിൽ കണ്ടുവരുന്ന ക്യാൻസർ. അതേസമയം മെഡിക്കൽ രംഗത്തെ പുരോഗതിയിൽ ഇന്ന് ഒട്ടുമിക്ക കുട്ടികളെയും ക്യാൻസർ വിജയകരമായി ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. ക്യാൻസറിനെ പറ്റി സമൂഹത്തിൽ പല മുൻവിധികളും മിഥ്യാധാരണകളും നിലവിലുണ്ട്. ഇത് പലപ്പോഴും ശാസ്ത്രീയ ചികിത്സ ലഭ്യമാകുന്നത് വൈകുവാനോ നിഷേധിക്കപ്പെടുവാനോ കാരണമാകുന്നു. കേരളം ആരോഗ്യരംഗത്ത് പാശ്ചാത്യ രാജ്യങ്ങളോട് താരതമ്യം ചെയ്യാവുന്ന രീതിയിൽ പുരോഗതി നേടുമ്പോൾ ഈ മിഥ്യാധാരണകളെ അകറ്റിയാലേ ക്യാൻസറിനെ പോലുള്ള അസുഖത്തെ നമുക്ക് ചെറുത്ത് തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കുട്ടികളിൽ ക്യാൻസറിന് കാരണമാകുന്നത് എന്താണ് എന്ന് മാതാപിതാക്കളെ പലപ്പോഴും അലട്ടുന്ന ഒരു ചോദ്യമാണ്. മുതിർന്നവരിൽ ക്യാൻസർ വരുന്നത് പലപ്പോഴും പുകവലി, രാസപദാർത്ഥങ്ങൾ, തെറ്റായ ജീവിതശൈലി എന്നിവ കൊണ്ടാണ്. എന്നാൽ കുട്ടികളിൽ അങ്ങനെയല്ല. കുട്ടികളിലെ ക്യാൻസറിനെ ജീവിതശൈലിയുമായി നേരിട്ട് ബന്ധിപ്പിക്കാൻ കഴിയില്ല. ഭൂരിഭാഗം കേസുകളിലും ഒരു കുട്ടിക്ക് ക്യാൻസർ വന്നത് ഇതുകൊണ്ടാണ് എന്ന് കൃത്യമായി പറയാൻ ഡോക്ടർമാർക്കും സാധിക്കാറില്ല. പ്രധാന കാരണം ശരീരം വളരുന്ന സമയത്ത് കോശങ്ങൾ വേഗത്തിൽ വിഭജിക്കുമ്പോൾ സംഭവിക്കുന്ന ആകസ്മിക ജീൻ മാറ്റങ്ങൾ അഥവാ മ്യൂട്ടേഷൻസ് ആണ്. കുട്ടികളിൽ ശാരീരിക വളർച്ച വേഗത്തിലായതിനാൽ കോശ വിഭജനം കൂടുതലായി നടക്കും. അതിനിടെ DNA പകർത്തുമ്പോൾ ചെറുതായിട്ടുള്ള പിശകുകൾ സംഭവിക്കാം. കുറച്ച് കുട്ടികളിൽ പാരമ്പര്യ ഘടകങ്ങൾ ക്യാൻസർ സാധ്യത കൂട്ടാം. ചിലർ ജനിക്കുമ്പോൾ തന്നെ ചില ജീനുകളിൽ മാറ്റങ്ങളായി ജനിക്കാറുണ്ട്. ഇത് ചില ക്യാൻസർ പ്രഡിസ്പോസിഷൻ അവസ്ഥകളുടെ ഭാഗമായി കാണാം. ഡൗൺ സിൻഡ്രോം പോലുള്ള അവസ്ഥകൾ ഇതിനുദാഹരണമാണ്. ഇതുകൊണ്ടെല്ലാം ക്യാൻസർ ഉറപ്പായും വരണമെന്നില്ല, പക്ഷെ സാധ്യത ഉയർന്നേക്കാം. ചില കുടുംബങ്ങളിൽ പ്രത്യേക പരിശോധന അല്ലെങ്കിൽ സ്ക്രീനിങ് നിർദ്ദേശങ്ങൾ വേണ്ടിവരാം. ചില പ്രതിരോധ വ്യവസ്ഥാ പ്രശ്നങ്ങൾ അഥവാ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോംസ് ചില ക്യാൻസറുകളുടെ സാധ്യത കൂട്ടാം. പക്ഷെ ഓർക്കുക, ഭൂരിഭാഗം കേസുകളിലും മാതാപിതാക്കൾ എല്ലാം ശരിയായി ചെയ്താലും ഈ അസുഖം വന്നേക്കാം. അതുകൊണ്ട് രക്ഷിതാക്കൾ സ്വയം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഇനി കുട്ടികളിൽ സാധാരണ കാണുന്ന ക്യാൻസറുകളെ പറ്റി നോക്കാം. ഏറ്റവും കൂടുതലായി കാണുന്നത് ലുക്കീമിയ അഥവാ രക്താർബുദമാണ്. ഇതിൽ തന്നെ എക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ ALL ആണ് ഏകദേശം 25% കുട്ടികളിലും കാണുന്നത്. ഇതുകൂടാതെ തലച്ചോറിനെ ബാധിക്കുന്ന ട്യൂമറുകൾ അഥവാ ബ്രെയിൻ ട്യൂമേഴ്സ്, കരളുകളെ ബാധിക്കുന്ന ലിംഫോമ, വയറിൽ കാണുന്ന ന്യൂറോബ്ലാസ്റ്റോമ, കിഡ്നിയെ ബാധിക്കുന്ന വിൽംസ് ട്യൂമർ, എല്ലിനെ ബാധിക്കുന്ന ബോൺ ട്യൂമറുകൾ, പിന്നെ ചെറിയ കുട്ടികളിലെ കണ്ണിനെ ബാധിക്കുന്ന റെറ്റിനോബ്ലാസ്റ്റോമ എന്നിവയാണ് കുട്ടികളിൽ കാണുന്ന ചില ക്യാൻസറുകൾ. എന്തെല്ലാം ലക്ഷണങ്ങൾ കണ്ടാലാണ് നമ്മൾ ക്യാൻസർ ഉണ്ടെന്ന് സംശയിക്കേണ്ടത്? കുട്ടികളിൽ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ സാധാരണ കാണുന്ന രോഗങ്ങളുമായി വളരെ സാമ്യമുള്ളതാണ്. എന്നിരുന്നാലും ചില ലക്ഷണങ്ങൾ കണ്ട ഡോക്ടറുമായി ബന്ധപ്പെടേണ്ടതാണ്. വിട്ടുമാറാത്ത പനി, വിട്ടുമാറാത്ത അണുബാധകൾ, കാരണം മനസ്സിലാവാത്ത ഭാരം കുറയൽ, തുടർച്ചയായ ക്ഷീണം അല്ലെങ്കിൽ ഊർജ്ജക്കുറവ്, ശരീരത്തിൽ വലുതായി വരുന്ന തടിപ്പുകൾ, അമിത രക്തസ്രാവം, എല്ലുകളിലും സന്ധികളിലും തുടർച്ചയായി കാണുന്ന വരുന്ന വേദന,

സ്ഥിരമായ തലവേദന അല്ലെങ്കിൽ ഛർദി എന്നിവ കണ്ടാൽ തീർച്ചയായും നിങ്ങൾ ഡോക്ടറെ സമീപിച്ചിരിക്കണം. കുഞ്ഞുകുട്ടികളിൽ കാണുന്ന കോങ്കണ്ണ് അല്ലെങ്കിൽ കൃഷ്ണമണിയിൽ വെളുത്ത റിഫ്ലക്സ് എന്നിവ റെറ്റിനോബ്ലാസ്റ്റോമ എന്ന അസുഖത്തിന് ലക്ഷണമാകാം. അതുകൊണ്ട് തന്നെ ഈ അസുഖം ഈ ലക്ഷണം വെച്ച് നേരത്തെ കണ്ടുപിടിക്കാവുന്നതുമാണ്. നവജാത ശിശുക്കളെ ഈ ലക്ഷണം ഉപയോഗിച്ചുള്ള സ്ക്രീനിങ് ചെയ്യാവുന്നതുമാണ്. കൂടാതെ ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ വെച്ച് തന്നെ ഈ അസുഖം നേരത്തെ കണ്ടുപിടിക്കാവുന്നതാണ്. നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ അത് പ്രത്യേകിച്ച് ഒരു ഡാർക്ക് റൂമിലാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളിൽ കണ്ണിൽ കാണുന്ന ചുവന്ന റിഫ്ലക്സിന് പകരം അവിടെ വെളുത്ത റിഫ്ലക്സ് കണ്ടാൽ അത് ഈ ഒരു അസുഖത്തിന്റെ ലക്ഷണമായിട്ട് കണക്കാക്കാവുന്നതാണ്. ഇനി നമുക്ക് ക്യാൻസർ രോഗനിർണയത്തെ പറ്റി നോക്കാം. ക്യാൻസറിന്റെ സംശയം ഉയർന്നാൽ ആവശ്യത്തിനനുസരിച്ച് ഡോക്ടർമാർ രക്തപരിശോധന, സ്കാനുകൾ എന്നിവ ചെയ്യുന്നതായിരിക്കും. വളരെ ചുരുക്കം സാഹചര്യങ്ങൾ ഒഴിച്ചാൽ ക്യാൻസർ അസുഖം പാത്തോളജി ടെസ്റ്റിലൂടെ നിർണയിച്ചാലേ ചികിത്സ തുടങ്ങാൻ പാടുകയുള്ളൂ. അസുഖം നിർണയിക്കാൻ രക്താർബുദങ്ങൾക്ക് മജ്ജ പരിശോധന വേണ്ടിവരും. തടുപ്പുകളിൽ നിന്ന് ബയോപ്സി ടെസ്റ്റ് ചെയ്താലേ പലപ്പോഴും അസുഖനിർണയം സാധിക്കുകയുള്ളൂ. ഇനി ചികിത്സയെ പറ്റി നോക്കാം. കുട്ടികളുടെ ക്യാൻസർ ചികിത്സ ഒരു വലിയൊരു ടീം വർക്കാണ്. മെച്ചപ്പെട്ട ചികിത്സയ്ക്ക് വൈദഗ്ധ്യം നേടിയ ഡോക്ടർമാരും നഴ്സുമാരും കൂടാതെ സപ്പോർട്ട് സ്റ്റാഫുകളുടെ ആവശ്യമുണ്ട്. ഇവയിൽ സോഷ്യൽ വർക്കർ, സൈക്കോളജിസ്റ്റ്, ഡയറ്റീഷ്യൻ എന്നിവരുടെ ഇടപെടൽ വളരെ അത്യാവശ്യമാണ്. പ്രധാന ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കീമോതെറാപ്പി ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന ശക്തമായ മരുന്നുകളിലൂടെയുള്ള ചികിത്സയാണിത്. രക്താർബുദങ്ങൾക്ക് കീമോതെറാപ്പി ചികിത്സയോടെ മാത്രം അസുഖത്തെ നേരിടാം. എക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ ALL കുട്ടികളിൽ കൂടുതലായി കണ്ടുവരുന്ന അസുഖമാണ്. ഇതിന്റെ ചികിത്സയ്ക്ക് ഏത് 2 to 2.5 വർഷത്തെ കീമോതെറാപ്പി ചികിത്സയുടെ ആവശ്യകതയുണ്ട്. കീമോതെറാപ്പിയെ പറ്റി പലതരം മിഥ്യാധാരണകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. കുട്ടികൾക്ക് കീമോതെറാപ്പി ചികിത്സ താങ്ങാനാകുമോ എന്നതാണ് സാധാരണ കേൾക്കുന്ന ഒരു സംശയം. ശരിയാണ്, കീമോതെറാപ്പി മരുന്നുകൾ ശക്തിയേറിയ മരുന്നുകളാണ്. അതിന് സാധാരണ കൊടുക്കുന്ന മരുന്നുകളേക്കാൾ കൂടുതൽ പാർശ്വഫലങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. പക്ഷേ പ്രതീക്ഷകൾക്ക് വിപരീതമായി സാധാരണ കാണുന്നത് കുട്ടികൾ കീമോതെറാപ്പി ചികിത്സ വളരെ നന്നായി ടോളറേറ്റ് ചെയ്യുന്നുള്ളതാണ്. ശരിയാണ്, ഈ മരുന്നുകൾ കൊണ്ട് അവർക്ക് ദീർഘകാലത്തേക്കുള്ള ബുദ്ധിമുട്ടുകൾ പലതും ഉണ്ടായേക്കാം. പക്ഷെ അത് വരാതിരിക്കാനും അത് വേണ്ട രീതിയിൽ അതിന് ചികിത്സ നൽകാനുള്ള സാങ്കേതിക വിദ്യകൾ ഇപ്പോൾ ലഭ്യമാണ്. കൂടാതെ കീമോതെറാപ്പി നൽകുന്നതിനായി കുട്ടികൾക്ക് സെൻട്രൽ ലൈൻ ഇടേണ്ടി വരും. ഇത് കുട്ടികളുടെ വലിയ ഞരമ്പുകളിലേക്ക് ചില ട്യൂബുകൾ ഇറക്കി വെക്കുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് രക്തം നൽകുവാനും ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് എടുക്കുവാനും വേണ്ടി ഇത് വളരെ ഉപയോഗപ്രദമായിരിക്കും. ക്യാൻസറിനെ നേരിടാൻ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചികിത്സാ രീതിയാണ് സർജറി അഥവാ ശസ്ത്രക്രിയ. ക്യാൻസർ ട്യൂമറുകൾ നീക്കം ചെയ്യുന്ന ചികിത്സയാണിത്. സോളിഡ് ട്യൂമറുകളായ ന്യൂറോബ്ലാസ്റ്റോമ, ബിഞ്ച് ട്യൂമർ എന്നിവ സർജറിയുടെ കൂടെ കീമോതെറാപ്പി ചികിത്സയും റേഡിയേഷൻ ചികിത്സയും വേണ്ടി വന്നേക്കാം. എന്താണ് ഈ റേഡിയേഷൻ ചികിത്സ? ഉയർന്ന ഊർജ്ജമുള്ള കിരണങ്ങൾ ഉപയോഗിച്ച് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന രീതിയാണിത്. ബ്രെയിൻ ട്യൂമർ പോലുള്ള അസുഖങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാന ചികിത്സാ രീതിയാണിത്. കുട്ടികളിൽ കാണുന്ന ഒട്ടുമിക്ക ക്യാൻസറുകൾക്കും ഈ 3 ചികിത്സാ രീതികൾ കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി അല്ലെങ്കിൽ സർജറി ഇവ 3 വേണ്ടി വരുന്ന സാഹചര്യങ്ങളാണ് മിക്കവാറും കാണാറുള്ളത്. ഇതുകൂടാതെ ചില പ്രത്യേക സാഹചര്യങ്ങൾ, അസുഖത്തിന്റെ സ്വഭാവം വളരെ മോശമായാൽ കൂടുതൽ തീവ്രതയേറിയ ചികിത്സ നൽകേണ്ടി വേണ്ടി വരും. ഇതുപോലൊരു ചികിത്സാ രീതിയാണ് മജ്ജ മാറ്റിവെക്കൽ അഥവാ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ. മജ്ജയിൽ നിന്നോ രക്തത്തിൽ നിന്നോ വിത്ത് കോശങ്ങളെ വേർതിരിച്ചെടുത്ത് സ്വന്തം ശരീരത്തിലേക്കോ അല്ലെങ്കിൽ HLA പൊരുത്തമുള്ള മറ്റൊരാളുടെ ശരീരത്തിലേക്കോ നൽകുന്നതാണ് ഈ ചികിത്സ. സാധാരണ ചികിത്സയോട് പ്രതികരിക്കാത്ത ചില രക്താർബുദങ്ങൾ അല്ലെങ്കിൽ അസുഖം ചികിത്സയ്ക്ക് ശേഷം തിരിച്ചു വരുന്ന സാഹചര്യങ്ങൾ എന്നിവയൊക്കെയാണ് ഈ ചികിത്സാ രീതി നമ്മൾ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ. ഇതുകൂടാതെ നൂതന ചികിത്സാ രീതികളായ ടാർഗറ്റഡ് തെറാപ്പി, ഇമ്യൂണോ തെറാപ്പി, സെല്ലുലാർ തെറാപ്പി എന്നീ ചികിത്സകളും ഇപ്പോൾ ലഭ്യമാണ്. എന്തൊക്കെയാണ് ഇവ നോക്കാം. ടാർഗറ്റഡ് തെറാപ്പി എന്ന് വെച്ചാൽ ക്യാൻസർ കാരണമായ ചില പ്രത്യേക കോശഘടകങ്ങളെ മാത്രം ബാധിക്കുന്ന തരത്തിലുള്ള ചികിത്സയാണിത്. ഒരുതരം രക്താർബുദമായ ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ എന്ന അസുഖത്തിന് ഈ രീതിയിലുള്ള ചികിത്സയായ ഇമാറ്റിനിയം അല്ലെങ്കിൽ ദസാറ്റിനിയം എന്നീ ഗുളികകൾ ഉപയോഗിച്ച് മാത്രം ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതാണ്. ഇമ്യൂണോ തെറാപ്പി എന്ന് വെച്ചാൽ ക്യാൻസർ കോശങ്ങളെ ശരീരത്തിന് തന്നെ പ്രതിരോധ ശക്തി ഉപയോഗിച്ച് കീഴടക്കാൻ ശ്രമിക്കുന്ന ചികിത്സാ രീതിയാണ്. ഇതിൽ കൃത്രിമമായി നിർമ്മിക്കുന്ന ആന്റിബോഡീസ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി സെല്ലുലാർ തെറാപ്പി എന്ന് വെച്ചാൽ ഇപ്പോൾ ലഭ്യമാകുന്ന കാർട്ടി തെറാപ്പി ഉൾപ്പെടുന്നവയാണ്. ഇത് രോഗിയുടെ തന്നെ കോശങ്ങളെ വേർതിരിച്ചെടുത്ത് അതിലെ ജനിതക വ്യത്യാസങ്ങൾ വരുത്തി തിരിച്ച് രോഗിക്ക് തന്നെ നൽകുന്ന ഒരു ചികിത്സയാണ്. ഇനി ഇതെല്ലാം ചെയ്ത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത് സാധാരണ കേൾക്കുന്ന ചോദ്യം. മുതിർന്നവരിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികളിലെ ക്യാൻസർ ചികിത്സിച്ച് ഭേദമാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അധിക ക്യാൻസറുകളുടെയും മാറുവാനുള്ള സാധ്യത 70% മുകളിലാണ്. എക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ 70 to 90% വരെ ചികിത്സിച്ച് മാറ്റുവാൻ സാധിക്കുന്ന അസുഖമാണ്. വിൻസ് ട്യൂമർ, ഹോഡ്ജ്കിൻ ലിംഫോമ എന്നീ അസുഖങ്ങൾ ചികിത്സിച്ച് മാറ്റുവാനുള്ള സാധ്യത 90% മുകളിലാണ്.

0: ഫലങ്ങൾ നേടാൻ ശീഘ്രമായ രോഗനിർണയവും സമയബന്ധിതമായ ചികിത്സയും അത്യാവശ്യവുമാണ്. ഈ സങ്കീർണ പ്രശ്നത്തെ വിജയകരമായി നേരിടാൻ ഒരുപാട് അളവിൽ സമൂഹത്തിന്റെ പങ്കാളിത്തം അനിവാര്യമാണ്. ഇതിനായി സമൂഹത്തെ പ്രതിനിധീകരിച്ച് ഈ അസുഖത്തെ നേരിടുന്ന കുടുംബങ്ങളെ സഹായിക്കാൻ പല സന്നദ്ധ സംഘടനകളും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സന്നദ്ധ സംഘടനകൾ ഈ കുടുംബങ്ങൾക്ക് വേണ്ട സാമൂഹികവും മാനസികവും സാമ്പത്തികവുമായ സഹായങ്ങൾ നൽകി വരുന്നുണ്ട്. അവർക്ക് ഹോസ്പിറ്റലിനടുത്തുള്ള നിൽക്കാനുള്ള സൗകര്യം മുതൽ കുട്ടികൾക്ക് അവരുടെ പഠിത്തം മുടങ്ങാതിരിക്കാനുള്ള സൗകര്യം വരെ അവർ നൽകുന്നുണ്ട്. കൂടാതെ ചികിത്സ കഴിഞ്ഞ് കുട്ടികൾ സാമൂഹികവും അക്കാദമികവുമായ ജീവിതത്തിലേക്ക് തിരികെ പോകുമ്പോൾ സമൂഹം അവരെ സ്വീകരിക്കേണ്ടതുണ്ട്. അവരെ വീണ്ടും സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുകയും അനുയോജ്യമായ സപ്പോർട്ട് നൽകുകയും ചെയ്യണം. ചികിത്സയ്ക്ക് പലതരത്തിലുള്ള ഗവൺമെന്റ് ആനുകൂല്യങ്ങളും ലഭ്യമാണ്. അർബുദരോഗ ചികിത്സയ്ക്ക് സാമ്പത്തികമായി വളരെ ചിലവേറിയതാണ്. ഈ അസുഖത്തെ നേരിടാൻ കുടുംബങ്ങളെ സഹായിക്കാൻ വിവിധ ചികിത്സാ സഹായ പദ്ധതികൾ ഗവൺമെന്റ് നൽകുന്നുണ്ട്. ആരോഗ്യകരണം. 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ രോഗ ചികിത്സയ്ക്ക് ആവിഷ്കരിച്ച പദ്ധതിയാണിത്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, കൂടാതെ ബാലസാന്ത്വനം, സ്നേഹസാന്ത്വനം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, ക്യാൻസർ പെൻഷൻ പദ്ധതി എന്നിങ്ങനെ പല പദ്ധതികളും നിലവിലുണ്ട്. കേരള സർക്കാരിന് കീഴിലുള്ള സ്വതന്ത്ര സ്ഥാപനങ്ങളായ റീജിയണൽ ക്യാൻസർ സെന്ററും മലബാർ ക്യാൻസർ സെന്ററും കൂടാതെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാണ്. കൂടാതെ ഭാവിയിൽ ക്യാൻസർ വരാതിരിക്കാൻ മാതാപിതാക്കൾക്ക് പ്രായോഗികമായി ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. കുട്ടിയുടെ ആരോഗ്യകരമായ ഭക്ഷണ വ്യായാമ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ജീവിതകാല ആരോഗ്യത്തിനായി വീടിനുള്ളിൽ പുകവലി ഒഴിവാക്കുക. നിങ്ങൾക്കറിയാമോ, കുട്ടികളിൽ നൽകുന്ന ചില പ്രതിരോധ കുത്തിവയ്പ്പുകൾ അവരെ ക്യാൻസറിൽ നിന്ന് രക്ഷിക്കാൻ സഹായിക്കുന്നുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ജനിക്കുമ്പോൾ മുതൽ കുട്ടികൾക്ക് നൽകുന്ന ഒരു വാക്സിനാണ്. മാരകമായ ലിവർ ക്യാൻസറിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ഇത് സഹായിക്കും. കൂടാതെ അടുത്തായി നടപ്പിലാക്കിയ HPV കുത്തിവയ്പ്പുകൾ മുതിർന്ന സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്ന സെർവൈക്കൽ അഥവാ ഗർഭാശയകള ക്യാൻസറിൽ നിന്ന് രക്ഷ നൽകാൻ സഹായിക്കുന്നുണ്ട്. അവസാനമായി, ക്യാൻസറിനെ ഭയപ്പെടാതെ ശാസ്ത്രീയമായ ചികിത്സാ രീതിയിലൂടെയും സ്നേഹത്തിലൂടെയും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാം. ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തട്ടെ. നന്ദി, നമസ്കാരം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: ലഹരി നമ്മുടെ സമൂഹത്തിൽ ആ പദം ഇന്ന് ഭീതിയുടെ പര്യായമായി മാറിയിരിക്കുകയാണ്. യുവാക്കളും കൗമാരപ്രായക്കാരായ കുട്ടികളും ഉൾപ്പെടെ എത്രയോ പേർ ലഹരിയുടെ പിടിയിൽപ്പെട്ട ജീവിതം നാശത്തിന്റെ പാതയിലേക്ക് വഴുതി വീഴുന്നതിന്റെ വാർത്തകളാണ് നാം ദിനം പ്രതി അറിയുന്നത്. പലപ്പോഴും കൗമാരപ്രായക്കാർ ലഹരി ഉപയോഗത്തിലേക്ക് വരുന്നത് ആദ്യമൊക്കെ ഒരു കൗതുകമെന്ന വണ്ണം സൗഹൃദ കൂട്ടായ്മകൾക്കൊപ്പമായിരിക്കും. എന്നാൽ നിരന്തരമായുള്ള ഈ പരീക്ഷണങ്ങൾ എന്നേക്കുമായി ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളാക്കി ആ വ്യക്തിയെ മാറ്റുന്നു എന്നതാണ് വസ്തുത. യുവാക്കളോ മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിലാവും പതിവായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ നേർ വിപരീത ഫലങ്ങളാവും ഇവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരിക. ഇത്തരം ലഹരി വസ്തുക്കൾ കുറച്ച് സമയത്തേക്ക് നമ്മെ ഉന്മാദാവസ്ഥയിലേക്ക് എത്തിക്കുന്നു എങ്കിലും അതിൻ്റെ വീര്യം കുറയുന്നതനുസരിച്ച് ആ പഴയ മാനസികാവസ്ഥയിലേക്ക് തന്നെയാവും വീണ്ടും എത്തിച്ചേരുക. പലപ്പോഴും ലഹരിക്കടിമപ്പെടുന്നവർക്ക് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നു. മാത്രവുമല്ല, അവരുടെ വ്യക്തിത്വവും സാമൂഹ്യബോധവും ഇതോടൊപ്പം നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവും അവർക്കില്ലാതാകുന്നു. ഒരു കാലത്ത് മയക്കുമരുന്ന് അഥവാ ലഹരി എന്ന് കേൾക്കുമ്പോൾ കഞ്ചാവ്, കറുപ്പ് എന്നൊക്കെയുള്ള പേരുകൾ മാത്രമായിരുന്നു നമുക്കറിയാവുന്നത്. എന്നാൽ ഇന്ന് പേരുകൾ പോലും അറിയാത്ത എത്രയോ സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് വിവിധ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തുന്നത്. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിലെ തന്നെ ഇത്തരം ലഹരിക്കടിമപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കുട്ടികളും യുവാക്കളും വഴുതി വീഴാതിരിക്കുവാൻ നമ്മുടെ പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകും. ലഹരി ഉപയോഗം നമ്മുടെ സാമൂഹ്യബോധത്തെയും വ്യക്തിബോധത്തെയും സർവോപരി നമ്മുടെ ആരോഗ്യത്തെയും നശിപ്പിക്കുന്ന ഒരു കൊടും വിഷമാണെന്ന തിരിച്ചറിവാണ് ആദ്യം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിലും യുവാക്കളിലും ഒപ്പം പൊതുസമൂഹത്തിലും ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ലഹരിക്കടിമപ്പെടുന്നവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവരെ ലഹരിയുടെ പിടിയിൽ നിന്നും എന്നേക്കുമായി കരകയറ്റുന്നതിനുള്ള പരിശ്രമങ്ങളും വേണ്ടതാണ്. അതിനായി ഓരോ വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ നശിപ്പിക്കുന്ന ഈ കാളകൂട വിഷത്തെ നമുക്കിടയിൽ നിന്നും തുടച്ചു നീക്കാനാവൂ. ഇതിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ആത്മാർത്ഥമായ സഹകരണം ലഹരിക്കെതിരെയുള്ള ഓരോ ശ്രമങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. ലഹരിക്കെതിരെയുള്ള പ്രതിരോധം തീർക്കുന്നതിനായി വിപുലമായ കർമ്മ പരിപാടികളാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കി.

0: വരുന്നത്. ഇതിൽ പൊതുജന പങ്കാളിത്തം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരു ലഹരിമുക്ത കേരളത്തിനായി നമുക്ക് കൈകോർക്കാം. നമ്മുടെ സമൂഹത്തിൽ നിന്നും ലഹരിയെ എന്നേക്കുമായി തുടച്ചു നീക്കാം. അതിനായുള്ള ഓരോ ശ്രമങ്ങൾക്കും സർക്കാർ നമ്മോടൊപ്പമുണ്ട്. അകറ്റാം ലഹരിയെ എന്നേക്കുമായി. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി

ഇന്ന് രാഗാമൃതത്തിൽ ഹൈദരാബാദ് സഹോദരന്മാർ പാടിയ ത്യാഗരാജ കൃതികൾ കേൾക്കാം. പെരി ശ്രീരാമമൂർത്തി വയലിൻ, ഡോക്ടർ ടി കെ മൂർത്തി മൃദംഗം, ഇ എം സുബ്രഹ്മണ്യം ഘടം. ആദ്യം രഞ്ജിനി രാഗത്തിൽ ദുർമാർഗചര എന്ന് തുടങ്ങുന്ന കൃതി, രൂപകതാളം.

ഹൈദരാബാദ് സഹോദരന്മാർ പാടിയ ത്യാഗരജ കൃതികളാണ് രാഗാമൃതത്തിൽ ഇതുവരെ കേട്ടത്. പേര് ശ്രീരാമമൂർത്തി വയലിൻ, ഡോക്ടർ ടി കെ മൂർത്തി മൃദംഗം, ഇ എം സുബ്രഹ്മണ്യം ഘടം.

0: पक्की हो जाएगी हमारी जी और टीबी की हार।
1: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
2: जन-जन का रखे ध्यान, टीबी मुक्त भारत अभियान।
0: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: पुलिस
4: मिस सीमा,
3: अदे
4: इप्पोल तंदे पोलीस स्टेशनिलेक्क वरणम। നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
3: എന്തിന്? പക്ഷെ ഞാൻ
4: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
3: ഡിജിറ്റൽ അറസ്റ്റ്?
4: 100,000 തന്നാൽ വിട്ടേക്കാം.
3: ഇത്രയും പൈസയോ?
4: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
3: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
4: അയ്യോ,
3: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
5: ഹലോ മമ്മ.
3: ഹായ്.
6: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ. ആകാശവാണി, അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.

0: ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുകയാണ്. ഇന്നീ പരിപാടിയിൽ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പരുകൾ പറയുകയാണ്: 9495964321. ഇനിയൊരു നമ്പർ 9495563321. ഒരു നമ്പർ കൂടിയുണ്ട്: 9495963321. സ്റ്റുഡിയോയിൽ അതിഥിയോടൊപ്പം ജി സന്തോഷ് കുമാർ.
1: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചിട്ടാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനായിട്ട് എത്തിയിട്ടുള്ളത് അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂറാണ്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: നമസ്കാരം.
1: നമുക്കറിയാം ബാങ്കുകളുടെ കിട്ടാക്കടം ഈ പെരുകി വരുന്ന ഒരു സാഹചര്യത്തിലാണ് 2002 ഇങ്ങനെയൊരു നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. ഇങ്ങനെയൊരു നിയമത്തിൻ്റെ ആവശ്യകത ശരിക്കും എന്തായിരുന്നു?
2: അതായത് ഈ 2002 ഈ നിയമം സർഫാസി ആക്ടാണ് പ്രധാനമായിട്ടും നമ്മൾ സർഫാസി ആക്ടിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ നിയമം 2002 വരുന്നതിന് മുമ്പ് ഈ ബാങ്കുകൾ ഇപ്പോൾ സെക്യൂർഡ് ലോൺ എന്ന് പറഞ്ഞാൽ കൊളാറ്ററൽ സെക്യൂരിറ്റി വാങ്ങിച്ചിട്ട് കൊടുക്കുന്ന ലോണുകൾ. അപ്പോൾ ഈ ലോണുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരാറുണ്ട്. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ ഈ ബാങ്കിന് കോടതിയെ സമീപിക്കുകയെ അന്ന് ഈ നിയമം വരുന്നതിന് മുമ്പ് മാർഗമുണ്ടായിരുന്നു. അപ്പം ബാങ്ക് കോടതികളെ സമീപിക്കുമ്പോൾ വരുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ 10-20 വർഷമായിട്ട് ഈ കേസുകൾ നടത്തേണ്ടി വരും. പലരിപ്പം ഈ എടുത്തവർ മുങ്ങിക്കളയാം, ഈ അസറ്റുകൾ മാറ്റിക്കളയാം, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ നിയമത്തെപ്പറ്റി ആലോചിക്കുന്നത്.

0: ഞാനും താങ്കളും ഒക്കെ കൊടുക്കുന്ന ഈ പബ്ലിക് കൊടുക്കുന്ന പൈസ വെച്ചിട്ടാണല്ലോ ബാങ്കുകൾ ലോൺ കൊടുക്കുന്നത്. ഈ ബാങ്കുകൾ ഈ കോടതികളെ സമീപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ നാള് ഇതിന് സമയമെടുക്കാറുണ്ട്, 10ഉം 20ഉം വർഷം ഇത്തരത്തിൽ സമയമെടുക്കുന്നത് ഒരു വലിയ, കാരണം ഈ ബാങ്കിൻ്റെ നിയമത്തിലേക്ക് പോയതും ഇത് ആദ്യം ഒരു ഓർഡിനൻസ് ആയിട്ടാണ് കൊണ്ടുവന്നത്. രണ്ടാമത്തെ ഓർഡിനൻസ് അതായത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 123 അനുസരിച്ച് കേന്ദ്ര സർക്കാരാണ് ഇത് ഓർഡിനൻസ് ആയിട്ട് കൊണ്ടുവന്നത്. കാരണം അന്ന് സമയമില്ലാത്ത സാഹചര്യമായിരുന്നു, പാർലമെൻ്റ് ഇല്ലാത്ത സാഹചര്യമായതുകൊണ്ട് ഇതൊരു ഓർഡിനൻസ് ആയിട്ട് കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് 6 മാസം കഴിഞ്ഞിട്ട് ഇത് നിയമമായി. 2022 ജൂൺ 21 ഈ സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട് നിലവിൽ വരുന്നത്.
1: ഒരുപക്ഷെ ബാങ്കുകളുടെ കിട്ടക്കടം ഇങ്ങനെ വളരെ അധികം വർദ്ധിച്ചു വന്നതിന്റെ പശ്ചാത്തലത്തില് ബാങ്കുകൾ തന്നെ ഗവൺമെന്റിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവണം.
0: തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുകയും നമ്മുടെ കേന്ദ്ര സർക്കാർ അതിനൊരു കമ്മിറ്റി വെച്ചു, പല തരത്തിലുള്ള കമ്മിറ്റികൾ വെച്ചിട്ട്
1: ഇതേക്കുറിച്ച് പഠിക്കാനായിട്ട്,
0: ഇതേക്കുറിച്ച് ഇതെന്തുകൊണ്ട് ഇത്തരത്തിൽ ഇതിനെ എങ്ങനെ ഇത് ഓവർകം ചെയ്യാം, ഇത് കാരണം ഇങ്ങനെ ഒരു ആക്ട് എങ്ങനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി വെച്ചിട്ട് ഈ കമ്മിറ്റികളാണ് ഇത് പഠിക്കുകയും ഇത്തരത്തിലുള്ളൊരു ശുപാർശ
1: ഗവൺമെന്റ്
0: നൽകുകയും ചെയ്തു.
1: നമ്മുടെ ഒരു ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഹലോ,
2: ഹലോ, കേൾക്കുന്നുണ്ട്?
1: ആരാണ് വിളിക്കുന്നത്?
2: കഴക്കൂട്ടത്തുനിന്ന് ശശി സാർ.
1: ചോദിച്ചോളൂ, എന്താണ് സംശയമുള്ളത്? അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ ഉണ്ട്.
0: നമസ്കാരം ശശി സാർ, പറഞ്ഞോളൂ.
2: ഈ ജുഡീഷ്യൽ തീരുമാനങ്ങളാണല്ലോ അവസാന ജഡ്ജി നടപടിയിലേക്ക് എത്തുന്നത്.
0: അതായത് ജുഡീഷ്യൽ തീരുമാനം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലാസ്റ്റ് റിസോർട്ടാണ് കോടതികളെന്ന് പറയുന്നത്. നമ്മൾ ഈ നമ്മളിപ്പോൾ ലോണ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ബാങ്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള സമയം ഇപ്പോൾ സർഫാസി ആക്ട് അനുസരിച്ചാണ് ആണെങ്കിൽ 90 ദിവസം 90 ദിവസത്തെ 3 മാസം നമ്മൾ തിരിച്ച EMI ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ നോട്ടീസ് തരുന്നത്. ആ നോട്ടീസ് തന്ന 60 ദിവസത്തെ സമയം നമുക്ക് റീപേയ്മെൻറ്റായിട്ട് തരും. ആ 60 ദിവസത്തിനകത്തും റിയലിസ്റ്റിക്കായിട്ട് റീപേയ്മെൻ്റ് നടന്നില്ല എങ്കിൽ മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ഈ ഇത്തരത്തിൽ ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ജപ്തി നടപടികളിലേക്കും മറ്റുള്ള റിക്കവറി പ്രൊസീഡിങ്സിലേക്ക് പോകുന്നത്. മാത്രമല്ല ഈ 60 ദിവസത്തെ സമയം തരുന്ന സമയത്ത് തന്നെ നമുക്ക് ആ 60 ദിവസത്തിനകത്ത് 15 ദിവസത്തിന് നോട്ടി സമയം തരുന്നുണ്ട്. നമുക്ക് തിരിച്ച് ബാങ്കിനെ ധരിപ്പിക്കാൻ കഴിയും. എങ്ങനെ, അതായത് നമ്മളൊരു ബിസിനസ് ആവശ്യത്തിനാണ് എടുത്തെങ്കിൽ ആ ബിസിനസ് തകർന്നതായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടോ നമുക്ക് ഇത്തരത്തിൽ ലോൺ അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടായി എന്ന് ബാങ്കിനെ ധരിപ്പിച്ചു കഴിഞ്ഞാൽ ബാങ്ക് അത് മനസ്സിലാക്കും. മനസ്സിലാക്കിയിട്ട് പ്രവർത്തിച്ചതിന് ശേഷം മാത്രമേ ഈ 60 ദിവസത്തിനകത്ത് നമ്മൾ, അതായത് ബാങ്കിനെ ബോധ്യപ്പെടുത്താത്ത ഒരു സാഹചര്യം വരുമ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ ഈ റിക്കവറി നടപടികളിലേക്ക്, സിംബോളിക് പൊസഷൻ, അതായത് ഇത് നമ്മൾ കൊടുത്ത് അസറ്റുകൾ കൊടുക്കുന്ന ഈ വീടായാലും വാഹനമായാലും വസ്തുവായാലും ബാങ്കുകൾ ജപ്തി നടപടികളിലേക്ക് പോകുന്നത്. അതായത് ഈ ഇത്തരത്തിൽ 60 ദിവസത്തെ നോട്ടീസ് വന്ന് ഈ 15 ദിവസം നമ്മൾ നമുക്ക് തരുമല്ലോ, ആ സമയവും കൂടെ കഴിഞ്ഞ് ഈ 60 ഡേയ്സിനകത്ത് നമുക്ക് റീപേയ്മെൻറ്റ് റിയലിസ്റ്റിക് ആയില്ലെങ്കിൽ നമുക്ക് DRT, ഈ സർഫാസി ആക്ട് അനുസരിച്ച് DRTയാണ് സമീപിക്കുന്നത്, ഡെറ്റ് റിക്കവറി ട്രിബ്യൂണൽ. 45 ദിവസത്തിനകത്ത് നമുക്ക് DRTയെ സമീപിക്കാം. DRTയെ സമീപിച്ച് കഴിഞ്ഞാൽ DRTയെ നമുക്ക് ബോധ്യപ്പെടുത്താനുള്ള കാരണങ്ങൾ, അതായത് അണ്ടർ വാല്യുവേഷൻ ആണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് നോട്ടീസ് തന്നില്ലെങ്കിലോ അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് DRTയെ സമീപിച്ച് നമുക്ക് അവിടെ നിന്ന് ആശ്വാസം നേടാവുന്നതാണ്. ഇനി അഥവാ DRT തന്നെ നമുക്ക് അനുകൂലമായിട്ടൊരു, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന തരത്തിലേക്ക് നമുക്കൊരു ഉത്തരവ് കിട്ടിയില്ലെങ്കിൽ അതിന്മേലെ അപ്പലേറ്റ് ട്രിബ്യൂണലുണ്ട്. അവിടെ പോകുമ്പോൾ ഇവിടെ കിട്ടിയ വിധി എമൗണ്ടിൻ്റെ 50% അവിടെ കെട്ടിവെച്ചിട്ട് മാത്രമേ നമുക്ക് സെക്കൻഡ് അപ്പീലിലേക്ക് പോകാൻ പറ്റൂ.

0: സാർ, ഒരു ഡൗട്ട് കൂടി. ഈ വാഹനങ്ങൾ നമ്മൾ കമ്പനികളിൽ നിന്ന് എടുക്കുന്നുണ്ടല്ലോ, അവര് ജപ്തിനടപടികളിലേക്ക് നീങ്ങുന്നുണ്ടോ?
1: അതായത് ഇതിനകത്ത് ഈ സർഫാസി ആക്ടിനകത്ത് പറയുന്ന, അതായത് സെക്ഷൻ 31 എന്ന് പറയുന്ന ഒരു സെക്ഷനകത്ത് പറയുന്നുണ്ട്, ഈ അഗ്രികൾച്ചർ ലോൺ ഈ സർഫാസി ആക്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലോൺ എമൗണ്ട് 1 ലാക്കിന് താഴെയാണെങ്കിൽ സർഫാസി ബാധകമല്ല. പിന്നെ നമ്മൾ എടുത്ത ലോണിൽ 80% നമ്മൾ അടച്ചു, 20% മാത്രമേ ബാക്കിയുള്ളെങ്കിൽ അതും ഇതിനകത്ത് ബാധകമല്ല. അതായത് ഈ സെക്ഷൻ 21C സർഫാസി ആക്ടിൻ്റെ സെക്ഷൻ 21C അനുസരിച്ചിട്ട് ഒരു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെ ഇതിനകത്ത് വരും, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഇതിനകത്ത് വരും എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ SBI ബാങ്കിങ് കമ്പനികൾ, ഇപ്പോൾ 2020 നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ ആണെങ്കിൽ 100 കോടിയിലധികം ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈ സർഫാസിയുടെ പരിധിയിൽ വരുവുള്ളൂ. അതുപോലെ സെക്ഷൻ 2M അനുസരിച്ചിട്ട് കേന്ദ്ര സർക്കാർ നോട്ടിഫിക്കേഷൻ ഇറക്കണം, ഇറക്കിയാൽ മാത്രമേ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിനകത്ത് സർഫാസിയുടെ പരിധിയിൽ വരികയുള്ളൂ.
2: ഓക്കെ,
0: അത്
1: അതിന് സർഫാസി ബാധകമല്ല, സർഫാസി എടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് കോടതി DRTA സമീപിച്ച് നിങ്ങൾക്ക് അവിടെ നിന്ന് ആശ്വാസം തേടാവുന്നതാണ്.
2: ഓക്കെ, വിളിച്ചാൽ വളരെ സന്തോഷം. അപ്പോൾ അദ്ദേഹം വളരെ സാധാരണ ഉണ്ടാകാവുന്ന ഒരു സംശയമാണ് ചോദിച്ചത്, ഇതിൻ്റെ ഒരു ഇത് ഏതൊക്കെ വായ്പകളെയാണ് ഇത് ഒഴിവാക്കിയിട്ടുള്ളത്, ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരാത്ത വായ്പകൾ. അപ്പം സാറത് വ്യക്തമായിട്ട് മറുപടി പറയുകയും ചെയ്തു. അദ്ദേഹം വേറൊരു കാര്യം ചോദിച്ചത്, ഈ വാഹനങ്ങൾ നമ്മൾ പല ഏജൻസികളിൽ നിന്നും വാങ്ങാറുണ്ടല്ലോ, ലോണിൽ വാങ്ങിക്കാറുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ വാങ്ങുന്ന വാഹനങ്ങൾ, അതായത് പ്രൈവറ്റ് മേഖലയിൽ നിന്ന് ആണല്ലോ സാധാരണയായിട്ട് നമ്മൾ മേടിക്കുന്നത്, അങ്ങനെയുള്ള വായ്പകൾക്ക് ഇത് ബാധകമാവുമെന്നാണ് ചോദിച്ചത്.
1: അല്ല സാർ, അത് കോമണായിട്ട് നമ്മളിപ്പോൾ പറയുന്നത്, കോമണായിട്ട് ഈ എമൗണ്ട് ഇതിൻ്റെ പരിധിയിൽ വരണം, സർഫാസി ആക്ടിൻ്റെ പരിധിയിൽ വരണം എന്ന് വെച്ചാൽ, ഈ ഇതിൻ്റെ പറഞ്ഞല്ലോ, ഈ നമ്മളെടുക്കുന്ന 1 ലാക്കിന് താഴെയാണെങ്കിൽ, 31 അനുസരിച്ച് 1 ലാക്കിന് താഴെയാണെങ്കിൽ 20% മാത്രമേ അടവുള്ളെങ്കിൽ, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ലാൻഡാണെങ്കിൽ ഈ എങ്കിൽ ഇതിൻ്റെ പരിധിയിൽ വരില്ല. അതിന് മുകളിലോട്ടുള്ള നോട്ടിഫിക്കേഷനിൽ അവർ എടുത്തിട്ടുള്ള കമ്പനി ഏത് കമ്പനിയാണോ അവർക്ക് ലോൺ, അതായത് സെക്യൂർഡ് ലോൺ, സെക്യൂർഡ് ലോൺ എന്ന് പറയുമ്പോൾ നമ്മൾ കൊലാറ്ററൽ കൊടുത്ത് എടുക്കുന്നതാണ്. ഇപ്പോൾ പേഴ്സണൽ ലോൺ പറ്റത്തില്ല, ഈ സർഫാസി ആക്ട്
2: ബാധകമാവില്ല.
1: അപ്പോൾ സെക്യൂർഡ് ലോണിൽ മാത്രമാണ് ഇത് ബാധകമായിട്ടുള്ള, ആ കമ്പനിയെ ഇവരെടുത്തിട്ടുള്ള ലോൺ ആ കമ്പനി നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ നോട്ടിഫൈ, ഇപ്പം NBC എന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പം NBC നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികൾ ഇതിനകത്ത് വരുന്നുണ്ട്, മറ്റു ഫിനാൻഷ്യൽ ഇപ്പം SBI വരുന്നുണ്ട്, പിന്നെ ബാങ്കിങ് കമ്പനികൾ. ഇപ്പം റീസെൻ്റായിട്ട് ഈ പാണ്ഡുരംഗ ഗണപതി വേഴ്സസ് വിലാസ് റാവു എന്ന് പറഞ്ഞൊരു കേസിൽ സുപ്രീംകോടതി 2025 പറഞ്ഞത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടും ഈ സർഫാസി ആക്ടിന്റെ പരിധിയിൽ വരുമെന്നാണ്.
2: ഓക്കെ,
1: അപ്പം ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ ആശ്രയിച്ചിരിക്കും സർഫാസിയുടെ ആപ്ലിക്കബിലിറ്റി.
2: ഓക്കെ, നമുക്ക് വേറൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം, തിരുവനന്തപുരം കേളേശ്വരം എന്ന സ്ഥലത്തുനിന്ന് വിളിക്കുന്നു.
2: എന്താണ് അറിയേണ്ടത് ചോദിച്ചോളൂ.
3: നമസ്കാരം,
1: പറഞ്ഞോളൂ.
3: ഒരു വണ്ടി
1: എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
3: ഫൈനാൻസ് ഇട്ടൊരു വണ്ടി എടുത്തിട്ടില്ല, അപ്പൊ അതിന്റെ അടവുകളെല്ലാം ഞാൻ അടച്ചു കഴിഞ്ഞു. അപ്പൊ കൊറോണ സമയത്ത് കുറച്ച് പൈസ ഡ്യൂ ആയി പോയതുകൊണ്ട് കുറെ പിഴപ്പലിശ എന്റെ പേരിൽ ഉണ്ട്. അപ്പൊ അവര് 25,000 വെച്ച് 25,000 രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല. അപ്പൊ ഇതിന്റെ മുകളിൽ എനിക്ക് അവർക്ക് എന്റെ പേരിൽ വേറെ നടപടി എന്തെങ്കിലും എടുക്കാൻ പറ്റും?
1: അതായത് റിക്കവറി പ്രൊസീഡിങ്സിലേക്ക് പോകാൻ പറ്റും. ഇപ്പം 25,000 രൂപയാണല്ലോ, ടോട്ടൽ എമൗണ്ട് എത്രയായിരുന്നു?
3: ആ വണ്ടി മൊത്തം എടുത്തത് 80,000 രൂപയായിരുന്നു. അത് എല്ലാം അടച്ചു തീർത്ത് അടവുകളെല്ലാം ഞാൻ ക്ലോസ് ചെയ്യും, പിഴപ്പലിശ മാത്രമാണുള്ളത്.
1: അപ്പൊ ഇനി അതായത് ഞാൻ നേരത്തെ ഇത് കേട്ടിട്ടുണ്ടാവും തോന്നുന്നു, അതായത് നമ്മളിപ്പം ലോൺ എടുത്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏത് ബാങ്കിൽ നിന്നാണോ എടുത്തത്?
3: ഇത് മാക്സ് വാല്യൂ എന്ന് പറഞ്ഞൊരു ബാങ്കാണോ,
1: കമ്പനിയാണോ, ബാങ്കിങ് കമ്പനിയാണോ?

0: ബാങ്കിങ് കമ്പനിയാണ്.
1: അപ്പൊ ഈ 1 ലക്ഷം നമ്മളിപ്പോ സർഫാസി ആക്ടിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ നിങ്ങളെ ഇപ്പം 85,000 ആണല്ലോ വന്നിട്ടുള്ളത്. അപ്പൊ 1 ലക്ഷത്തിന് താഴെയാണെങ്കിൽ ഈ സർഫാസി ആക്ട് ബാധകമാകില്ല. പിന്നെ മാത്രമല്ല, നിങ്ങൾക്ക് ഈ 25,000 മാത്രമല്ലേ ഉള്ളൂ, 25,000 അല്ലേ?
2: മാത്രമല്ല, അദ്ദേഹം ഈ 80,000 രൂപ ലോൺ എടുത്ത പ്രിൻസിപ്പൽ എമൗണ്ട് മൊത്തം അടച്ചു തീർത്തതാണ്.
1: അതെ അതെ,
0: അതെല്ലാം ഞാൻ അടച്ചു. ഇത് പിഴപ്പലിശയാണ്.
1: പിഴപ്പലിശയ്ക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് ഈ സർഫാസി ആക്ട് ബാധകമാകത്തില്ല കേട്ടോ. നിങ്ങൾ ഇത് അടച്ചതുകൊണ്ട് ബാധകമാകത്തില്ല. സർഫാസി നടപടികൾ നിങ്ങൾക്കെതിരെ എടുക്കാൻ പറ്റത്തില്ല. അല്ലാതെ ഈ സിവിൽ കോടതിയെ സമീപിച്ച് നിങ്ങളെ ഇന്ന് റിക്കവറി ചെയ്യാൻ പറ്റും. കാരണം ഈ നിങ്ങൾ അസറ്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ റവന്യൂ റിക്കവറി അറ്റാച്ച്മെന്റ് വഴി റിക്കവർ ചെയ്തെടുക്കാൻ
0: പറ്റും.
1: അതെ,
0: താങ്ക്
1: യു, താങ്ക് യു, താങ്ക് യു.
2: ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പം ഈ സർഫാസി ആക്റ്റില് ഇപ്പം സാർ പറഞ്ഞു ഈ ചില വായ്പകൾ ഒഴിവായിട്ടുണ്ട്. അപ്പം പ്രധാനമായിട്ടും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള വായ്പകളും ഏതൊക്കെ മേഖലയിലുള്ള വായ്പകളാണ്?
1: സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ വായ്പ എടുക്കുന്നത് ഈ സാധാരണക്കാരാണല്ലോ. സാധാരണക്കാർ നമ്മുടെ ഈ കാർഷിക മേഖലയിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. അവർക്ക് ഈ കൃഷി ചെയ്യാനായിട്ട് പാവപ്പെട്ട കർഷകരാണ് ഏറ്റവും കൂടുതൽ ലോൺ എടുക്കുന്നത്. ഒരു അവർ ചിലപ്പോൾ 1 ലക്ഷത്തിന് താഴെയോ അല്ലെങ്കിൽ 2 ലക്ഷമോ ഒക്കെ വെച്ച് എടുക്കുന്ന ചെറിയ എമൗണ്ടുകൾക്കായിരിക്കും. അപ്പം അത്തരം എമൗണ്ടുകളിൽ ഈ സർഫാസിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു ക്രൂരമായിട്ടുള്ളൊരു നടപടിയായിപ്പോൾ. അതുകൊണ്ടാണ് ഈ ഇത് സർക്കാർ അതിനെക്കുറിച്ച് ആലോചിക്കുകയും അതിൽ ഈ നിയമനിർമ്മാണം വന്നപ്പോൾ അഗ്രികൾച്ചർ ലോണുകളെ ഇതിനകത്ത് നിന്ന് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്.
2: ഈ അഗ്രികൾച്ചർ ലോണുകൾ എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും അത് എക്സംപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിപ്പോൾ സാധാരണയായിട്ട് നമ്മുടെ അഗ്രികൾച്ചർ ലോണ് ഇപ്പോൾ ഒരു സാധാ ബാങ്കിൽ നിന്ന് സാധാരണ കൊടുക്കുന്നത് 3 ലക്ഷം രൂപയാണ് കുറഞ്ഞ പലിശയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ലോണുകൾ പൂർണ്ണമായി ഇതിൻ്റെ പരിധിയിൽ വരുന്നതല്ലേ?
1: ഒരിക്കലുമല്ല. സെക്ഷൻ 31 പറയുന്നതനുസരിച്ചാണെങ്കിൽ അഗ്രികൾച്ചർ ലോൺ ഇതിൻ്റെ പരിധിയിൽ വരത്തില്ല. പക്ഷേ അപ്പം ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ റിക്കവർ ചെയ്ത് എടുക്കും? അപ്പോൾ അതിനകത്തുള്ളൊരു പോംവഴി എന്ന് പറയുന്നത് നമുക്ക് കോടതികളെ സമീപിക്കുക മാത്രമാണ്. ഈ അതായത് ക്രെഡിറ്റർ സെക്യൂർഡ് ക്രെഡിറ്റ് അതായത് ബാങ്കുകൾ സിവിൽ കോടതികളെ സമീപിച്ചെടുക്കുക മാത്രമേ അതിനകത്തൊരു
2: മാർഗമുള്ളൂ. ഓക്കെ, നമുക്ക് വേറൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം.
2: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
3: വിജയകുമാർ.
2: ഓക്കെ വിജയകുമാർ, എന്താണ് അറിയാനുള്ളത്? ചോദിച്ചോളൂ.
3: വീട് വീടും സ്ഥലവും പണയം വെച്ച് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു സാർ. അതായത് ഒരു 25 ലക്ഷം രൂപയാണ് ലോൺ എടുത്തത്. ലോൺ എടുത്ത് ഹലോ
1: കേൾക്കാം, കേൾക്കാം, പറഞ്ഞോളൂ.
3: അത് ലോൺ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളൊരു 7-8 ലക്ഷം രൂപ അടച്ചായിരുന്നു. അപ്പൊ ലോൺ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോ ചെറിയ റെയിൽവേ മേൽപ്പാലത്തിന്റെ പണി തുടങ്ങി. പണി തുടങ്ങിയപ്പോഴത്തേക്കും അത് 14 മാസത്തെ എഗ്രിമെന്റ് ആണ്. 600 മീറ്ററും നീളം മാത്രമേ ഉള്ളൂ ആ റെയിൽവേ മേൽപ്പാലത്തിന്. പക്ഷെ 14 മാസം എന്ന് പറഞ്ഞ തുടങ്ങിയ പണി ഇപ്പൊ അത് തീർന്നപ്പോഴത്തേക്ക് 4.5 വർഷം കഴിഞ്ഞതാ.
1: അപ്പൊ
3: നമ്മളെ ഈ അടവും മുടങ്ങി. കാരണം ഈ റോഡിലാണ് എന്റെ കട ഇരിക്കുന്നത്. അപ്പൊ അതും മുടങ്ങി. അപ്പൊ സർക്കാർ
2: ചെയ്ത റെയിൽവേ മേൽപ്പാലം പണിയുമായിട്ട് എന്താ ബന്ധം? ഈ ലോണുമായിട്ട് എന്താ ബന്ധം?
3: അല്ല സാർ, നമ്മളെ എന്റെ കടയിരിക്കുന്നത് ആ മേൽപ്പാലം പണിയുന്ന റോഡിലാണ്. അപ്പൊ അത് അടച്ചു, അവര് ആ വഴി അടച്ചു മേൽപ്പാലം പണി. അപ്പൊ 1 വർഷം 14 മാസം കൊണ്ടാണ് പണി തീർക്കുന്നുള്ള എഗ്രിമെന്റ്. പക്ഷെ അതും വീണ്ടും വീണ്ടും സാർ ഇപ്പൊ 4.5 വർഷം കഴിഞ്ഞാണ് ഇപ്പൊ അത് പണി തീർന്നത്. അപ്പൊ അത് കാരണം നമ്മളെ ഈ ലോൺ മുടങ്ങി സാർ.
1: അതെങ്ങനെയാണ് ഈ ലോണുമായിട്ട് ഇതിനുള്ള ബന്ധം എങ്ങനെയാണ്
3: എന്ന് വെച്ചാൽ എന്റെ വരുമാന മാർഗം എന്ന് പറയുന്നത് എന്റെ കടയാണ്.
1: അപ്പൊ
3: ആ കട ആ റോഡാണ് അടച്ചത്. സർക്കാർ ചെയ്ത പണിയാണ് ആ റോഡ്. അപ്പൊ എന്റെ വരുമാന മാർഗം നിന്ന് നമുക്ക് വേറെ വരുമാനം ഒന്നുമില്ല സാർ.
1: ഇപ്പൊ നോട്ടീസ് വന്നിട്ടുണ്ടോ ബാങ്കുകളിൽ നിന്ന്?
3: വന്ന ചെറഞ്ചി സൊസൈറ്റി നിന്നാണ്, ചെറഞ്ചി സൊസൈറ്റി എന്ന്. അപ്പൊ ഇപ്പൊ നോട്ടീസ് വന്ന് കോടതിയിൽ നിന്ന് ഓർഡർ വന്നു സാർ, ജപ്തി നടപടിയിലേക്ക് കടക്കുന്നുണ്ടോ പറഞ്ഞിട്ടാണ്. അപ്പൊ നമുക്കിപ്പോ അതൊരു 40 ലക്ഷത്തിൽ കൂടുതലായി സാർ.
1: അതിനകത്ത് അതിനകത്ത് നമുക്ക് ഈ സർഫാസിംഗ് ആക്ടിന് ഇപ്പം കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് സ്മോൾ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഒഴികെ ബാക്കി സഹകരണ ബാങ്കുകൾ എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് വരുന്നുണ്ട് പുതിയ സുപ്രീം കോടതി വിധി അനുസരിച്ച്. അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഈ നിയമം അനുസരിച്ച് നമുക്ക് 60 ദിവസത്തെ നോട്ടീസ് തരും, അതായത് 3 മാസത്തെ അടവ് നമുക്ക് ഇ എം ഐ അടയ്ക്കാതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് 60 ദിവസത്തെ സമയം തരുന്നുണ്ട്. സമയം തന്നിട്ട് നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ട് ആ ഈ കാരണങ്ങൾ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയും. ബാങ്ക് ഇത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സെക്യൂർഡ് ക്രെഡിറ്ററെ നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റും. ബോധ്യപ്പെടുത്താൻ പറ്റിയതിന് ശേഷം അവർക്ക് നമുക്ക് 15 ദിവസത്തെ സമയം തരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഡി ആർ ടി ഒക്കെ സമീപിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
3: പക്ഷെ അവിടെ ചെന്നപ്പോഴേ സാർ ഈ നോട്ടീസ് വന്ന് ഞാൻ അവിടെ ചെന്നായിരുന്നു, അവിടെ ചെന്ന് സംസാരിച്ചത്. അപ്പൊ അവര് പറഞ്ഞത് അവർക്കെല്ലാം കാരണം അറിയാം,
1: പക്ഷെ
3: അവര് പറയുന്നത് നമുക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങളല്ലോ എങ്ങനെയെങ്കിലും അടച്ചാലേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ ജപ്തി ചെയ്യുന്നതാണ്. അവർ
1: അത് നിങ്ങൾക്ക് ആ സമയത്ത് ഡി ആർ ടി എ സമീപിക്കാമായിരുന്നല്ലോ. 45 ദിവസത്തെ സമയത്തിനുള്ളിൽ തന്നെ ഡി ഒരു അഡ്വക്കേറ്റിനെ കണ്ടിട്ട് ഇത് സംസാരിച്ചിട്ട് 45 ദിവസത്തെ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഡി ആർ ടി ഡെറ്റ് റിക്കവറി ട്രിബ്യൂണലിനെ സമീപിച്ച് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താമായിരുന്നു, നിങ്ങൾക്ക് സാവകാശം കിട്ടുമായിരുന്നു.
2: ജപ്തി നടപടി കഴിഞ്ഞോ? ഇല്ലല്ലോ, അപ്പൊ വേണമെങ്കിൽ ഇനി ചെയ്യാമോ?
3: ഇല്ല, ജപ്തി നടപടി നോട്ടീസ് സമ്മതിക്കാണ്.
1: ഓക്കെ,
3: ഓർഡർ
1: വന്നു, നോട്ടീസ് തന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പൈസ ഈ ഇതിനകത്ത് തിരിച്ചടച്ച് തന്നെ, അതായത് റൈറ്റ് ഓഫ് റിഡംഷൻ എന്ന് പറയും, ഈ റിഡംഷൻ ഉണ്ട്, ഈ റൈറ്റ് ഓഫ് റിഡംഷൻ നമുക്ക് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ ഇത് ജപ്തി ചെയ്ത് പോകുന്ന നോട്ടീസായി ചെയ്ത് പോകുന്നത് വരെ, സെയിലായി പോകുന്നവരെ നമുക്ക് ഇത് റൈറ്റ് ഓഫ് റിഡംഷൻ ഉണ്ട്. ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ജപ്തി ചെയ്ത് നമുക്ക് തിരിച്ചു കിട്ടും.
2: അല്ല, ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇപ്പം ഈ പീരീഡിൽ തന്നെ പൈസ തിരിച്ചടയ്ക്കാനുള്ള ഒരു മാർഗം കാണുന്നില്ലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഇദ്ദേഹത്തിന് ഇപ്പം ഡി ആർ ടി എ സമീപിക്കാൻ കഴിയുമോ?
1: തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നോട്ടീസ് വന്നു കഴിഞ്ഞാൽ കോസ് ഓഫ് ആക്ഷൻ ആയി കഴിഞ്ഞു, കോസ് ഓഫ് ആക്ഷൻ എറൈസ് ചെയ്ത് കഴിഞ്ഞു, അദ്ദേഹത്തിന് ഡി ആർ ടി എ സമീപിക്കാം. 45 ദിവസത്തെ സമയമുണ്ട്, ആ സമയത്തിനുള്ളിൽ പോയില്ലെങ്കിൽ ഡിലേ കണ്ടൊണേഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട് എന്തുകൊണ്ട് ഇത്രയും ഡിലേ ആയെന്ന്.
2: എന്തായിരിക്കണം അതിന്റെ ഒരു പ്രൊസീജിയർ? എന്താണ്
1: പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇത് 45 ദിവസത്തെ നോട്ടീസ് ഡി ആർ ടിയിൽ കൊടുക്കുക, ഇവരെ തന്ന നോട്ടീസ് ഉൾപ്പെടെ.
2: ഡി ആർ ടി എന്ന് പറയുമ്പോൾ എല്ലാ ജില്ലയിലുണ്ട്,
1: കൊച്ചിയിൽ മാത്രമാണ് ഇപ്പം ഡി ആർ ടി ഉള്ളത്, കൊച്ചിയിലാണ്.
2: കേരളത്തിൽ ഒരെണ്ണമാണല്ലോ.
1: അതെ അതെ, ഡി ആർ ടി എന്ന് പറയുന്നത് കൊച്ചിയിലേ ഉള്ളൂ. കൊച്ചിയിൽ കൊണ്ടുപോയി ഈ നോട്ടീസ് വെച്ചുകൊണ്ട്
2: ഹൈക്കോടതിയുടെ ഭാഗമായിട്ടാണോ?
1: അല്ലല്ല, ഇത് ട്രിബ്യൂണലാണ്. ഹൈക്കോടതിയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫസ്റ്റ് അപ്പീലാണ് നമ്മൾ ഡി ആർ ടിയിൽ പോകുന്നത്, സെക്കൻഡ് അപ്പീൽ ഇതിന്റെ അപ്പലേറ്റ് ട്രൈബ്യൂണലുണ്ട്. അതും കൊച്ചിയിലാണ്. അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ ഉത്തരവിനെതിരെ നമ്മൾ പോകുന്നത് ഹൈക്കോടതിയിലേക്കാണ്. ഇപ്പൊ ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ഇത് റൂളിംഗ് 2021 റൂളിംഗ് ഉണ്ട്
2: സുപ്രീം കോടതിയുടെ.
1: ആ സുപ്രീം കോടതി, അതായത് ഡി ആർ ടി, അതായത് ഡി ആർ ടി ആണ് ഒരു ഓപ്ഷൻ, അതായത് ആൾട്ടർനേറ്റ് റെമഡി എടുത്തതിന് ശേഷം മാത്രമേ ഹൈക്കോടതി 226 ആർട്ടിക്കിൾ അനുസരിച്ച് റിട്ട് ആയിട്ട് സമീപിക്കാൻ കഴിയൂ.
2: അപ്പൊ നമ്മുടെ ചിറയൻകീഴിൽ നിന്ന് വിളിച്ച സുഹൃത്ത് വിജയകുമാർ, അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇപ്പൊ ഒരു അഡ്വക്കേറ്റിനെ പോയി കണ്ടിട്ട് ഇത് ഇതിന്റെ അപ്പീലിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാം.
1: സെക്ഷൻ 17, അതായത് സർഫാസി ആക്ടിന്റെ സെക്ഷൻ 17 അനുസരിച്ച് ആ നടപടികൾ സ്വീകരിക്കാം.
2: ഓക്കെ, വിജയകുമാർ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ?
1: ആ നടപടികൾ സ്വീകരിക്കാം.
2: ഓക്കെ ഓക്കെ, വിളിച്ചതിൽ വളരെ സന്തോഷം. അപ്പം ഈ ജപ്തി നടപടി ഇപ്പം ഒരു അദ്ദേഹം വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു കോളായിരുന്നു. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പം ആദ്യമേ സാറ് പറഞ്ഞു ഒരു 90 ദിവസത്തെ EMI ഡിഫോൾട്ട് വരണം ഈ ലോണിന് ഈ നിയമം ബാധകമാവണമെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പം 90 ദിവസം അടയ്ക്കാതിരിക്കുകയും പിന്നീടൊരു ബാങ്ക് ഒരു ലെറ്റർ നമുക്ക് ലെറ്റർ വരും, നോട്ടീസ് വരും,
1: നോട്ടീസ് വരും, ഡിമാൻഡ് നോട്ടീസ്,
2: ഡിമാൻഡ് നോട്ടീസ്
1: സെക്ഷൻ 13(2) അനുസരിച്ചുള്ള ഒരു ഡിമാൻഡ് നോട്ടീസ് ആയി
2: അത് ബാങ്കിൽ നിന്ന് വരണം. അപ്പോൾ അത് വന്നു കഴിഞ്ഞിട്ട് പിന്നീട് നമുക്കൊരു നോട്ടീസ് ഒരു 60 ദിവസത്തെ ഒരു ഗ്യാപ്പ്
1: തരും. 60 ദിവസത്തെ സഫീഷ്യന്റ് ആയിട്ടുള്ളൊരു സമയം. ആ 60 ദിവസത്തിനകത്ത് തന്നെ ഈ 15 ദിവസത്തെ പതിനഞ്ച് ദിവസത്തെ നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഈ 60 ദിവസം 15 ദിവസം നമുക്കൊരു മറുപടി കൊടുക്കാം ബാങ്കിന്. എന്തുകൊണ്ട് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞല്ലോ, ചെറിയ കീഴിൽ നിന്ന് വിളിച്ച ആൾ പറഞ്ഞല്ലോ റെയിൽവേയുടെ പണി നടക്കുന്നു, അപ്പൊ എന്റെ ഉപജീവനം

0: മാർഗം അതാണ്, കടയാണ് എനിക്ക് മറ്റ് വരുമാന മാർഗങ്ങൾ, ഇത്തരം കാര്യങ്ങൾ
1: ബാങ്കിനെ
0: ബോധ്യപ്പെടുത്താവുന്നതാണ്. ഈ 15 ദിവസം തീർച്ചയായിട്ടും അവരൊരു മറുപടി തന്നിരിക്കും.
1: ഓക്കെ, നമ്മൾ വേറൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ സാർ.
1: ഹലോ, ആരാണ് വിളിക്കുന്നത്?
2: ഞാന് ലക്ഷ്മി, ട്രിവാൻഡ്രം.
1: ആ പറഞ്ഞോളൂ ലക്ഷ്മി.
2: ഞാനൊരു ഹൗസിംഗ് ലോൺ SBI എടുത്തിട്ട് റെനോവേഷന് വേണ്ടി അത് ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്തിട്ട് പ്രമാണം എടുക്കാൻ വേണ്ടി ട്രിവാൻഡ്രത്ത് പോയപ്പോ ഹസ്ബൻഡ് വേറൊരു എക്സ്പ്രസ് ക്രെഡിറ്റ് ലോൺ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഒരു സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് എടുത്തിട്ടുണ്ട്, ഒരു പ്രൈവറ്റ് കമ്പനിയുടെ. കമ്പനി ഇപ്പൊ ഇല്ല. അപ്പോ എന്റെ ഇത് രണ്ടുപേരുടെയും പേരിലായതുകൊണ്ട് എനിക്ക് പ്രമാണം തിരിച്ചു തന്നു. അവരത് പിടിച്ചു വെച്ചേക്കുവാണ്, തരത്തില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി ആ ലോണ് ഹസ്ബൻഡ് അടച്ചു തീർത്ത് അത് 10 ലക്ഷം രൂപ. ഹസ്ബൻഡ് പറയുന്നത് കമ്പനിയാണ് എടുത്തത്, അവരാണ് അടക്കിയത്.
0: അങ്ങനെയല്ല, അത് അതിനകത്ത് പറയുന്നത് ഇപ്പൊ നമ്മളിപ്പം ലോൺ എടുക്കുന്ന സമയത്ത് നമ്മളൊരു ഫോമിൽ ഒപ്പിട്ട് കൊടുക്കുമല്ലോ. ഫോമിൽ ഒപ്പിട്ട് കൊടുക്കുമ്പോ അത് ഇൻഡിവിഡ്വൽ ഓർ സെവറൽ എന്നുള്ള ഒരു എന്നാണ് അതിനകത്ത് കണ്ടീഷൻസിൽ പറയും. ഇപ്പൊ നമ്മൾ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കൂട്ടായിട്ടോ അടച്ചു തീർക്കാമെന്ന്, നമ്മൾ സാധാരണ ഈ ആവശ്യങ്ങൾക്കാണല്ലോ ലോൺ എടുക്കുന്നത്. അപ്പോൾ കഴിയുമ്പോൾ നമ്മൾ ആ ധൃതിയിൽ മറ്റേ ഈ കണ്ടീഷൻസ് ഒന്നും വായിച്ച് നോക്കാതെ നമ്മൾ ഒപ്പിട്ട് കൊടുക്കും. അപ്പം സെവറൽ ഓർ സിംഗിൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു ലയബിലിറ്റി നമ്മൾ അടച്ചു തീർത്തോളാം എന്നുള്ളൊരു കണ്ടീഷന്റെ പുറത്താണ് നമ്മൾ ലോൺ എടുക്കുന്നത്. അപ്പൊ ബാങ്ക്
2: പ്രമാണം വെച്ചിട്ടല്ല എടുത്തത്, പ്രമാണം രണ്ടുപേരുടെയും പേരിലാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഒപ്പ് വിട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല.
0: അല്ല, കൊളാറ്ററൽ സെക്യൂരിറ്റി വെച്ചില്ലേ?
2: സെക്യൂരിറ്റി വെച്ചിട്ടില്ല. അവര് സെക്യൂരിറ്റി ഒന്നും കൊടുക്കാതെ എക്സ്പ്രസ് ക്രെഡിറ്റ് ലോൺ. ഞാൻ ആ ബാങ്കിൽ ഇപ്പൊ അന്വേഷിച്ചപ്പോ SBI പറഞ്ഞത് മാഡം സാലറി സർട്ടിഫിക്കറ്റ് തരൂ, ഇപ്പൊ ഞാൻ 20 ലക്ഷം രൂപ ലോൺ തരാം എന്നാണ് ആ കുറവും കൂടത്തെ ഒരു ഓഫീസർ.
0: ഇപ്പൊ ഈ പ്രമാണം എങ്ങനെയാണ് പിന്നെ അവിടെ എത്തിയത്? കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട്
2: അത് പറഞ്ഞത് ഇവര് അടയ്ക്കാതിരുന്നപ്പോ ഈ ബാങ്കിൽ എവിടെയെങ്കിലും SBI ഏതെങ്കിലും ബ്രാഞ്ചില് ഇദ്ദേഹത്തിന്റെ അസറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർ അന്വേഷിച്ചു പോകുന്നു ലീഗലി. അപ്പോ ഇവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് അവരതിനെ ഫ്രീസ് ചെയ്തു എന്നാണ് അവരെന്നോട് പറഞ്ഞത്.
0: അപ്പം മാഡത്തിന് സ്വാഭാവികമായിട്ടും ഇത് ബാങ്കിനൊരു നോട്ടീസ് കൊടുക്കായിരുന്നല്ലോ.
2: ഞാൻ ബാങ്കിന് പരാതി അയച്ചു, ഓൺലൈൻ ആയിട്ടാണ് അയച്ചത്. അപ്പൊ അവരെനിക്ക് ഇട്ടത് ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ ലോണാണ്. അപ്പൊ അവരുടെ ലീഗൽ വിങ്ങിന്റെ അറിയിപ്പ് പ്രകാരമാണ് ഈ ഒരു പ്രമാണം അദ്ദേഹത്തിന്റെ കൂടെ പേരിലുള്ളതായതുകൊണ്ട് ഫേസ് ചെയ്തത്.
0: അപ്പൊ ഈ പേഴ്സണൽ ലോണില് ഈ ഈ നിയമം സർഫാസി ആക്ട് പേഴ്സണൽ ലോണിന് ബാധകമല്ല കേട്ടോ മാഡം. പേഴ്സണൽ ലോണിന് സർഫാസി, ഇത് സെക്യൂർഡ് ലോണിന് മാത്രമേ സർഫാസി ആക്ട് ബാധകമാകത്തുള്ളൂ. അത് നിങ്ങൾക്ക് കോടതിയെ തന്നെ സമീപിക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളെ ജെനുവിൻ കോസ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു അഡ്വക്കേറ്റുമായിട്ട് കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്ക് കോടതിയെ സമീപിച്ച് ഇതിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്താവുന്നതാണ്. പേഴ്സണൽ ലോൺ സർഫാസി ആക്ട് അത് അൺസെക്യൂർഡ് ആണ്, അൺസെക്യൂർഡ് ലോണാണ് ഈ പേഴ്സണൽ ലോൺ. അപ്പൊ ഈ സർഫാസി ആക്ട് ബാധകമാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നോട്ടീസ് തരാതെ ഒരിക്കലും ജപ്തി നടപടികളിലേക്ക് പോകത്തില്ല. ഇത് തന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കോസ് ഓഫ് ആക്ഷൻ അറൈസ് ചെയ്യുമ്പോൾ തന്നെ കോടതിയെ സമീപിക്കാം. ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, വിളിച്ചാൽ വളരെ സന്തോഷം. ഇപ്പൊ ഇങ്ങനെയുള്ള കേസുകൾ ഇപ്പം അവര് ഈ ഈ വിളിച്ച ശ്രോതാവ് ലക്ഷ്മി സ്റ്റേറ്റ് ബാങ്കിലാണ് അവരുടെ പ്രമാണം വെച്ചിട്ട് ലോൺ എടുത്തിട്ടുള്ളത്. വേറെ അവരുടെ ഹസ്ബൻഡ് വേറൊരു പ്രൈവറ്റ് ബാങ്കിൽ നിന്ന് പേഴ്സണൽ ലോൺ എടുത്തു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ പ്രൈവറ്റ് ബാങ്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വേറൊരാളിൻ്റെ പേരിലുള്ള പ്രമാണം ഇവർ ഫ്രീസ് ചെയ്ത് വെക്കാൻ അങ്ങനെ നിയമമുണ്ടോ?
0: അല്ല, അതിനകത്ത് സാർ ഈ പ്രൊസീജിയർ ഇറെഗുലാരിറ്റി ഉണ്ടെങ്കിൽ അത് റിസർവ് ബാങ്ക് പറയുന്ന കമ്പനി റിസർവ് ബാങ്കിൻ്റെ കണ്ടി

0: വർഷവും അത് നീണ്ടു പോകുന്നതനുസരിച്ച് 10,000 രൂപ എക്സ്ട്രാ ആയിട്ടുള്ള ഫൈനും വരാം. അപ്പോൾ അതിന് നടപടിയെടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്.
1: ഇപ്പം വേണമെങ്കിൽ ഇവർക്ക് ഈ ബാങ്കിൻ്റെ ഒരു ലെറ്റർ കൊടുക്കുകയോ നോട്ടീസ് അയക്കുകയോ ചെയ്യാം.
0: തീർച്ചയായിട്ടും നോട്ടീസ് അയക്കും, തീർച്ചയായിട്ടും നോട്ടീസ് അയക്കും. നോട്ടീസ് കാരണം ഇവർക്കൊരു കോസ് ഓഫ് ആക്ഷൻ, ഇപ്പം ബാങ്ക് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു കോസ് ഓഫ് ആക്ഷൻ വരണമെങ്കിൽ ബാങ്കിൽ നിന്ന്
1: ഇവർക്ക്
0: മറുപടി ഉണ്ടാവും.
1: അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അവർക്ക് എന്റെ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്.
0: തീർച്ചയായിട്ടും.
1: പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ പ്രൈവറ്റ് മേഖലയിൽ നിന്ന് പല ബാങ്കുകളായാലും അല്ലെങ്കിൽ നോൺ ഫൈനാൻസിങ് കമ്പനികളിൽ നിന്നൊക്കെ നമ്മുടെ ആൾക്കാർ നിരവധി പേര് ഈ വാഹനങ്ങളുടെ വായ്പ എടുത്തിട്ട് അത് അടവ് മുടങ്ങുമ്പോൾ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി മറ്റ് നിയമ വിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ള പല പ്രവർത്തനങ്ങളിലും ഇന്ന് നമ്മൾ കേൾക്കാറുണ്ട്, പത്രത്തിലൊക്കെ നിത്യം വായിക്കാറുണ്ട്. അതൊക്കെ എങ്ങനെയാണ്?
0: അത് തികച്ചും അൺലോഫുള്ളായിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള റിസർവ് ബാങ്കിൻ്റെ കണ്ടീഷൻസ് ഫോളോ ചെയ്യുന്ന, റിസർവ് ബാങ്കിൻ്റെ നോംസ് ഫോളോ ചെയ്യുന്ന ഒരു ബാങ്കും അങ്ങനെ ചെയ്യാൻ പാടില്ല. ചെയ്തു കഴിഞ്ഞാൽ അത് ക്രിമിനൽ ആക്ഷനിലേക്ക് ഈ ബോറോവർക്ക് തന്നെ പരാതി കൊടുത്ത് മുന്നോട്ട് പോകാവുന്ന, ഒരു നിയമത്തിലും അത് പറയുന്നുമില്ല അങ്ങനെ ചെയ്യാനും പാടില്ല, അത് അൺലോഫുള്ളാണ്.
1: പക്ഷെ അതിൻ്റെ ഉത്തരവാദിത്വം അവരിപ്പോൾ നിയമപരമായിട്ട് നീങ്ങുമ്പോൾ ഈ ബാങ്കുകൾ അവരറിഞ്ഞില്ല, കൈമലർത്തി കാണിക്കും ഞങ്ങളൊന്നും അറിഞ്ഞില്ല, ഞങ്ങളല്ല ചെയ്യുന്നത്.
0: റിസർവ് ബാങ്ക് ഓംബുഡ്സ്മാനുണ്ട്, ഓംബുഡ്സ്മാന് പരാതി കൊടുക്കാം. ആദ്യം റിസർവ് ബാങ്കിന് കൊടുക്കാം, റിസർവ് ബാങ്ക് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ റിസർവ് ബാങ്കിന്റെ ഓംബുഡ്സ്മാന് പരാതി കൊടുക്കാം. പിന്നെ ക്രിമിനൽ കേസാണെങ്കിൽ ക്രിമിനലായിട്ട് നമുക്ക്, ഇത് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ്. ഒരിക്കലും ബാങ്ക് എങ്ങനെ, ബാങ്കിന് സ്പെസിഫിക് ആയിട്ട് ആക്ട് അനുസരിച്ച് എങ്ങനെയൊക്കെ അതിൻ്റെ ലോൺ റിക്കവർ ചെയ്യാമെന്ന് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം സെക്ഷൻ 30, ഈ സർഫാസി ആക്ടിൻ്റെ ഏറ്റവും ഹൃദയഭാഗം എന്ന് പറയുന്നത് സെക്ഷൻ 13 ആണ്. 13(2) അനുസരിച്ച് ഡിമാൻഡ് നോട്ടീസ് കൊടുക്കാം, 13(4) അനുസരിച്ച് 60 ഡേയ്സിൻ്റെ നോട്ടീസ് അവർക്ക് കൊടുക്കാം. കൊടുത്തതിന് ശേഷം അവർക്ക് മറുപടി ബോധിപ്പിക്കാം. ഈ അത് കഴിഞ്ഞിട്ട് ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ 30 ഡേയ്സ് വീണ്ടും നോട്ടീസ് കൊടുക്കാം. അവർക്ക് റൈറ്റ് ഓഫ് റിഡംഷൻ ഉണ്ട്. ഈ ഈ സാഹചര്യങ്ങളെല്ലാം സർഫാസി ആക്ടിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഇതെല്ലാം അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാം എന്നിരിക്കെ ഈ ബാങ്ക് ഇത്തരം അൺലോഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റിയിലേക്ക് പോകാൻ പാടില്ലെന്ന് തന്നെയാണ് റിസർവ് ബാങ്കിൻ്റെ നോംസി പറയും. സർഫാസി ആക്ടിൻ്റെ
1: ഒരുപക്ഷെ ഈ ഈ സ്ഥാപനങ്ങളൊക്കെ, ഈ ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ ഈ ഇത്തരം നടപടിയിലേക്ക് പോകുന്നത് ഒരുപക്ഷെ ഈ ഒരു നിയമത്തിൻ്റെ മറുപടിച്ചായിരിക്കും.
0: ഏത് നിയമത്തിൻ്റെ?
1: നമ്മുടെ സർഫാസി ആക്ടിൻ്റെ മറുപടിച്ചായിരിക്കും അവർ ഇത്തരം നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്.
0: അല്ല, നിയമവിരുദ്ധമായിട്ട് ഇതിൽ പോകാനായിട്ട് സർഫാസി ആക്ടിൽ അങ്ങനെ ഒരു
1: പ്രൊവിഷനേ ഇല്ല.
0: അത് വില, അതായത് പോയി കഴിഞ്ഞാൽ, അതായത് ഈ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസോ അല്ലെങ്കിൽ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ ഈ 2(1)C പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത്രയും അൺലോഫുള്ളായിട്ട് പോയി കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടിയെടുക്കാമെന്ന് ഇതിനകത്ത് 29 പറയുന്നുണ്ട്. അതുപോലെ തന്നെ 28 പറയുന്നുണ്ട്, സെക്ഷൻ 28 29 പറയുന്നു. ക്രിമിനൽ 1 ആണ് അത്തരം ആക്ടിവിറ്റീസിന്റെ പണിഷ്മെന്റ് എന്ന് പറയും.
1: ഓക്കെ, നമുക്ക് വേറൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ,
1: ആ ഹലോ, പറഞ്ഞോളൂ, ആരാണ് വിളിക്കുന്നത്? ആ, എവിടെയെന്ന്?
2: വെങ്ങാനൂരാണ് വീട്.
1: ആ, ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
2: ഞാൻ അഗ്രികൾച്ചറിലെ ലോൺ എടുത്ത് 10-15 വർഷം കൊണ്ട് അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ 2021 ജനുവരി 7 അഗ്രികൾച്ചറൽ ലോൺ പൂർത്തിയാക്കിയിട്ട് വീണ്ടും 1,00,000 രൂപ പുതുക്കിയെടുത്ത്. അപ്പോഴവിടെയായിരുന്ന ഒരു ഓഫീസർ ആണ്, ആരെന്ന് പേരറിയില്ല,
1: അങ്ങേര് പറഞ്ഞു
2: നിങ്ങൾ അഗ്രികൾച്ചർ പട്ടം കാനറ ബാങ്ക്.
1: അങ്ങേര്
2: പറഞ്ഞു, അപ്പോഴവിടെ ഒരു ഓഫീസർ പറഞ്ഞു, നിങ്ങൾ ഇനി ഈ അഗ്രികൾച്ചറൽ ലോൺ അടയ്ക്കണ്ട, നിങ്ങൾ ഈ ലോൺ എഴുതി തള്ളു, എന്തിനാണ് അടയ്ക്കുന്നത് എന്ന് കേട്ടു. അപ്പോൾ ഞാൻ അതിനുശേഷം ലോൺ അടച്ചിട്ടില്ല. അതിന് മുന്നേ കുടുംബശ്രീയായിട്ടും ജയലജയായിട്ടും ഇഷ്ടംപോലെ ആ ബാങ്കിൽ നിന്ന് ഇന്നും ലോൺ എടുത്ത് അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നലെ ഒരു മാനേജർ പുതുതായിട്ട് വന്നെങ്കിൽ അവര് പറഞ്ഞത് എന്തായാലും ലോൺ അടയ്ക്കാത്തത്, ഞാൻ പറഞ്ഞു സാർ അത് NDI കിടക്കാന്ന് അടയ്ക്കാത്തത്. ഞാൻ പറഞ്ഞ് അത് അടയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ആരാ പറഞ്ഞത് അടയ്ക്കുന്നത്? നിങ്ങളിപ്പോ റിക്കവറി വരും, ഉടൻ തന്നെ അത് വസ്തു റിക്കവറി ചോദിക്കും. അപ്പോഴ് പിന്നെ കോർപ്പറേഷനിൽ

0: അതോ വില്ലേജ് ഓഫീസിൽ നിന്ന് വരികയാണെങ്കിൽ അവർക്ക് സമാധാനം പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു സാർ, ഞാൻ അങ്ങനെ ഒരു ലോൺ ഞാൻ ഇതുവരെ അടയ്ക്കാതിട്ടില്ല, ഇത് അടയ്ക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് അപ്പോഴേ തൊട്ട് ഇപ്പോഴും കുടുംബശ്രീപരമായിട്ട് ലോൺ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇനി ഇതിന് എന്ത് ചെയ്യണം?
1: അതായത്
0: അവർ വില്ലാവശ്യം എന്ന് പറയുമ്പോ റിക്കവറിക്ക് വയ്ക്കാൻ പോവുകയാണ്, ഇത് എൻ ബി ആയി കിടക്കുകയാണ് എന്ന്
1: പറഞ്ഞു. ഈ നിയമത്തിലെ ഈ സർഫാസി ആക്ടിന്റെ നിയമം അനുസരിച്ച് സെക്ഷൻ 31 അനുസരിച്ച് ഒരു കാരണവശാലും അഗ്രികൾച്ചർ ലോണിൽ നിങ്ങൾക്കെതിരെ റിക്കവറി നടപടികളിലേക്ക് പോകാൻ പറ്റത്തില്ല. സർഫാസി ആക്ട് ഇതിന് ബാധകമല്ല, ഒരു കാരണവശാലും പോകാൻ പറ്റില്ല എന്ന് ഇതിൻ്റെ നിയമത്തിൻ്റെ 31 വകുപ്പിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്യേണ്ടത്, ഈ കൃത്യമായിട്ട് ഒരു അഡ്വക്കേറ്റിനെ കണ്ടിട്ട് ഇതിന് നിങ്ങളെ നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ടീസ് കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, അവര് നോട്ടീസ് അയക്കുമ്പോ മാത്രം ഓക്കെ, അത് നോട്ടീസ് അയക്കുമ്പോ മാത്രം നമുക്ക് അതിനകത്തൊരു മറുപടി കൊടുക്കണം. അതിനകത്തൊരു മറുപടി, അതായത് ഇന്നതുപോലെ ഞാൻ ലോൺ എടുത്തു, ശരിയാണ് ഞാൻ അഗ്രികൾച്ചർ ലോണാണ് എടുത്തിട്ടുള്ളത്, എൻ്റെ ഈ കൃഷിനാശം വന്നിട്ടുണ്ട്, അതായത് ഈ പ്രകൃതിയുടെ ഇത് കൊണ്ട് എനിക്ക് മഴയും വെയിലും ഒക്കെ കൊണ്ട് ഈ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്, എനിക്കത് തിരിച്ചടയ്ക്കാൻ പറ്റാത്തത് ഈ കാരണങ്ങൾ കൊണ്ടാണ്. ഒരിക്കലും സർഫാസി ആക്ട് അനുസരിച്ച് ഈ നടപടിയെടുക്കാൻ കഴിയില്ല. മതി മതി മതി മതി മതി. അഗ്രികൾച്ചർ ലോൺ ഇത് ബാധകമല്ല, ഒരു വക്കീലിനെ കണ്ടിട്ട് നോട്ടീസ് തരുമ്പോ ഒരു വക്കീലിനെ കണ്ട് ഒരു മറുപടി കൊടുത്താൽ.
2: അല്ല, അഗ്രികൾച്ചർ ലോൺ ആണ് എടുത്തേക്കുന്നെങ്കിൽ അത് തിരിച്ചടവ് അടയ്ക്കേണ്ട ബാധ്യത ഉണ്ടല്ലോ.
1: സർഫാസി ആക്ട് ബാധകമല്ല, അഗ്രികൾച്ചർ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്.
2: തിരിച്ചടയ്ക്കാൻ
1: ബാധ്യതയുണ്ട്. ബാധ്യത ഉണ്ടെങ്കിൽ അവര് ബാങ്ക് കോടതിയെ സമീപിച്ച് വേണം ഇത്തരം ഈ ലോണുകൾ എടുക്കേണ്ടത്.
2: അല്ല, ഒരുപക്ഷെ ഇത് ഇപ്പോൾ NBI കിടക്കുന്ന ഒരു ലോണാണെങ്കിൽ ഒരു അവർക്ക് വേണമെങ്കിൽ കുറേശ്ശെ ആയിട്ട് ഇപ്പം തന്നെ അടച്ചു തുടങ്ങാവുന്നതുമാണ്.
1: അതായത് ജപ്തി നോട്ടീസ് വരുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ 60 നോട്ടീസ് വരുന്നതിന് മുമ്പ് കൊച്ചു കൊച്ചു എമൗണ്ട് ആയിട്ട് അവർക്ക് ആ പീരീഡിൽ തന്നെ അവർക്ക് അടച്ച് തീർക്കാം.
2: ഓക്കെ,
1: ആ 60 പീരീഡ് അതായത് NPA ആയി കിടക്കുകയാണ്, നിഷ്ക്രിയ ആസ്തിയായി കിടക്കുകയാണ് എന്നാണ് അവർ തന്നിട്ടുള്ള ലോണ്, നിഷ്ക്രിയ ആസ്തിയായിട്ട് കിടക്കുകയാണ്. അപ്പൊ അതാണ് അവര് ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്തിട്ട് അവര് നോട്ടീസ് തരട്ടെ, നോട്ടീസ് തന്നിട്ട് എത്രയാണ് എമൗണ്ട്, അല്ലെങ്കിൽ അവിടെ ബാങ്കിൽ പോയിട്ട് എത്രയാണ് തിരിച്ചടവെന്ന് നോക്കിയിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റുമെങ്കിൽ, അടയ്ക്കാൻ പറ്റുന്ന സാഹചര്യത്തിലാണെങ്കിൽ തിരിച്ചടച്ച് റിക്കവറി മറ്റു നടപടികളിൽ നിന്ന് ഒഴിവാകുക, അല്ലെങ്കിൽ അവർ കോടതിയെ സമീപിക്കാൻ. സർഫാസി ആക്ട് ഇതിന് ബാധകമാകത്തില്ല. അഗ്രികൾച്ചർ ഓക്കെ, ഈ നോട്ടീസ് വന്നതിന് ശേഷം മാത്രമേ ഈ നടപടിയിലേക്ക് പോകൂ.
2: അപ്പൊ ഇതിപ്പം ആരോ അവരോട് അടയ്ക്കേണ്ട എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു അതിനൊരു എക്സംപ്ഷൻ ഉണ്ടാവോ? ഇല്ലല്ലോ.
1: ഇല്ല, അതിനകത്ത് ഈ നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ അഗ്രികൾച്ചർ ലോണിന് ബാധകമല്ല എന്നാണ്.
2: ഈ നിയമം ബാധകമല്ല,
1: ബാങ്കിന് മറ്റ്
2: മാർഗങ്ങളിലൂടെ അത് റിക്കവർ ചെയ്യാം. ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയായിരിക്കും അവരെ അങ്ങോട്ട് വിളിപ്പിച്ചത് ഒരുപക്ഷെ, അല്ലേ? അപ്പൊ ഈ നമ്മുടെ ഈ സർഫാസി നിയമപ്രകാരം അതിന്റെ ഒരു അതിന്റെ നടപടിക്രമങ്ങൾ തുടക്കം മുതലുള്ള കാര്യങ്ങളൊന്ന് പറയാമോ?
1: അതിനി സ്വാഭാവികമായിട്ടും ഈ സർഫാസി ആക്ട് 2002 വരുന്നത്. ഈ നിയമം ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം ആ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്ത ലോണുകൾ, സെക്യൂർഡ് ലോൺ, സെക്യൂർഡ് ആണ് എന്ന് പറയുന്ന സെക്യൂരിറ്റി വെച്ചെടുത്ത ലോണുകൾക്ക്, അൺസെക്യൂർഡ് ആയിട്ടുള്ള ലോണിൽ ഇത് ബാധകമല്ല. ഈ സർഫാസി അനുസരിച്ച് ഈ ബാങ്കുകളിൽ അവർ കോടതിയിൽ പോവാതെ അവർക്ക് തന്നെ അവരുടെ ഈ കൊലാറ്ററൽ സെക്യൂരിറ്റി ഈടാക്കാൻ കഴിയുന്ന നിയമമാണ് സർഫാസി നിയമം. അതിനകത്താണ് ഇപ്പം സ്വാഭാവികമായിട്ട് 90 സമയം കൊടുക്കുന്നുണ്ട്. 90 3 ഇൻസ്റ്റാൾമെൻറ്റ് ബ്രേക്ക് വന്നു കഴിഞ്ഞാലാണ് ഈ നടപടികളിലേക്ക് പോകുന്നത്. അതായത് ഫസ്റ്റ് 1 30 SMA 0 സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് 0 അടുത്ത് 31 to 60 വരെ SMA 1

0: സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് 1. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ 60 to 90 days വരെ SMA 2 ആണ്. ഈ SMA 2 ആയി കഴിയുമ്പോൾ മാത്രമാണ് അവർ ഈ 60 days
1: നോട്ടീസ്
0: ഇഷ്യൂ ചെയ്യുന്നത്. അതായത് മാക്സിമം ഈ 3 months വരെ EMI അടയ്ക്കാത്ത സാഹചര്യം വരുമ്പോഴാണ് ഈ നോട്ടീസ്
1: നടപടിക്രമത്തിലേക്ക് ബാങ്ക് പോകുന്നത്. നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
2: എന്റെ പിന്നോക്ക സ്വഭാവ വികസന കമ്പനിന്ന് വനിതകൾക്ക് സ്വയം തൊഴിൽ ആവശ്യമായിട്ട് ഞാൻ 10 lakh ലോൺ എടുത്തിട്ട് പൗൾട്രി ഫാം പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോ അത് പൗൾട്രി ഫാം ഇവിടെ നടത്താൻ പറ്റത്തില്ലാത്ത മറ്റേ കക്ഷിപ്പനി കൊണ്ട് ഒരു സാഹചര്യം ഉണ്ടായി, അത് നിന്നുപോയി.
1: ഏത് വർഷമായിരുന്നു
2: ലോണ്? ഇപ്പം 4-5 years 2 years മുടങ്ങി നമ്മുടെ ഈ പക്ഷിപ്പനി വന്നപ്പോഴേ. അപ്പം പിന്നെ കോർപ്പറേഷൻ ഇന്ന് നമുക്ക് എക്സിബിഷൻ ഉണ്ട്.
0: നോട്ടീസ് വല്ലതും കിട്ടിയിട്ടുണ്ടോ?
2: ഹലോ, ഒരു നോട്ടീസ് അയച്ചു തന്നിട്ടുണ്ട്.
0: നോട്ടീസ് അതിന് മറുപടി കൊടുത്തോ?
2: ആ കൊടുത്തു, കൊടുത്തു. നമുക്ക് സാവകാശം ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് 25 lakh ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്.
0: എടുത്ത ലോൺ എമൗണ്ട് എത്രയാണ്?
2: 10 lakh.
0: എന്ത് കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? ഓക്കെ, ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥ നോട്ടീസ് ഇഷ്യൂ ചെയ്തു? അയച്ചിട്ടുണ്ട്, ബാങ്ക് അയച്ചിട്ടുണ്ട്. മറുപടി കൊടുത്തോ?
2: മറുപടി കൊടുത്തു, നമ്മൾ വാക്കാലും നേരെ കത്തായിട്ടും കൊടുത്തു.
0: എന്തായിരുന്നു മറുപടി?
2: 50% വസ്തുക്കളുടെ ആധാരമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്.
0: ഓ,
2: അപ്പൊ നമുക്ക് ഇത് ഈ കയറ് മാറ്റുക അതുപോലുള്ള സംഭവത്തിന് ഇതൊരു ഗോഡൗൺ ആക്കി റിനോവേറ്റ് ചെയ്ത് കൊടുക്കാനാണ് ഇപ്പൊ നമ്മൾ ശ്രമിക്കുന്നത്. ഇവിടെ പക്ഷിപ്പനി സാധ്യത ഉള്ള സ്ഥലമാണെന്ന് സർക്കാരിന്റെ പഠന സമിതി റിപ്പോർട്ട് ഉള്ളത് കൊണ്ട് ഇതിന് ഇൻഷുറൻസ് കിട്ടുന്നില്ല.
0: ഓക്കെ,
2: അങ്ങനെയുള്ള പ്രശ്നം. എനിക്ക് പൊതുവെ കൺട്രോൾ ബോർഡ് ലൈസൻസ് വരെ ഉണ്ടായിരുന്ന സാധനമാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഞാനത് നിർത്തുന്നത്. എന്റെ 5000 കോഴി ചത്തു പോയതാണ് ഇവിടെ.
0: ഓക്കെ,
2: അപ്പൊ അതുകൊണ്ട് അത് നിർത്തേണ്ടി വന്നു. ഇനിയിപ്പം അത് ഒരു കയറ് മാറ്റിന്റെ ഒക്കെ ഗോഡൗണായിട്ടൊക്കെ കൊടുക്കാൻ വേണ്ടി റിനോവേറ്റ്
0: ചെയ്തു. ഇപ്പൊ ഈ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണോ ഈ കോർപ്പറേഷൻ മറുപടി കൊടുത്തിട്ടുള്ളത്?
2: ആ കൊടുത്തിട്ടുള്ളത്. അവര് പറഞ്ഞു ഇനിയിപ്പോ ഇപ്പം വെച്ചിരിക്കുന്ന ആധാരത്തിന്റെ മേളിൽ നിന്ന് ലോൺ ഒന്നും തരാൻ പറ്റത്തില്ല, റിനോവേറ്റ് ചെയ്യാൻ വേണ്ടി പൈസ എത്ര വേഗം തിരിച്ചടക്കണമെന്നാണ് അവര് പറയുന്നത്.
0: നമ്മളെ ഈ കാരണങ്ങൾ പറഞ്ഞിട്ടും ബാങ്കിന് ബോധ്യപ്പെട്ടിട്ടില്ല, സാവകാശം ചോദിച്ചിട്ടും ബോധ്യപ്പെട്ടിട്ടില്ല.
2: ഇല്ല.
0: പേരെന്താണെന്ന് പറഞ്ഞ?
1: ബിജീഷ്. ബിജീഷ്,
2: ലോൺ എടുത്തിരിക്കുന്നത് ജയലക്ഷ്മി എന്ന് പറയുന്ന വനിത എന്റെ ഭാര്യയുടെ പേരിലാണ്.
0: ഓക്കെ, അപ്പൊ ഈ നോട്ടീസിന് ഇപ്പൊ ജപ്തി നടപടികളിലേക്കൊന്നും പോയിട്ടില്ലല്ലോ?
2: അവര് പലതവണയായിട്ട് ജപ്തി നോട്ടീസ് അയക്കുന്നുണ്ട്. ഞാനിപ്പോ ആ പ്രൊജക്ട് നിന്ന്
0: പലതവണയായിട്ട് അയക്കത്തില്ല, ഒരു ജപ്തി നോട്ടീസ് ഒരിക്കൽ മാത്രമേ അയക്കത്തുള്ളൂ കേട്ടോ. പലതവണയായിട്ട്
2: അയച്ചപ്പം 14 days പൈസ അടച്ചില്ലെങ്കിൽ ജപ്തി നടപടി സ്വീകരിക്കണം പറഞ്ഞ് നോട്ടീസ് അയച്ചു.
0: ഓക്കെ,
2: അപ്പൊ നമ്മള് 75,000 കൊണ്ട് അടക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും വീട്ടിലെത്തി കഴിഞ്ഞപ്പോ അടുത്ത ദിവസം നോട്ടീസ് അയച്ചു. അപ്പൊ നമ്മള് ചോദിച്ചവും പറഞ്ഞു അത് അങ്ങനെ എക്സ്ക്യൂസ് ഇടാൻ പറ്റത്തില്ല, കാരണം ഇവിടെ ജില്ലാ മാനേജറുടെ കയ്യിലല്ല ഇതിന്റെ നിയന്ത്രണം, വേറെ ഒരു അതോറിറ്റിയുടെ കയ്യിലാണ്. അവര് നോട്ടീസ് അയക്കും, അവര് നടപടി എടുക്കും, ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാ പറയാം.
0: അല്ല, നമ്മളെ ഇപ്പൊ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചടക്കേണ്ടതാണ്. പക്ഷെ അൺഫോർസീൻ ആയിട്ടുള്ള
2: നമ്മൾ ചോദിക്കണത്
0: എന്തോ,
2: നമ്മളെ ഇത് ഇപ്പൊ ഈ കയർമാറ്റ് ഗോഡൗൺ ആക്കി കൺവേർട്ട് ചെയ്ത് കാരണം നമ്മുടെ കയ്യിലുള്ള ഫണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് ഇവര് നോട്ടീസ് അയക്കും, നമ്മൾ ഇത് കൊണ്ടുവന്ന് പിന്നെ അത് വാതിൽ അടക്കും. അപ്പൊ ഇനി ഒരു 3 lakh എങ്കിലും ഉണ്ടെങ്കിൽ ഇത് റിനോവേറ്റ് ചെയ്ത് ഗോഡൗൺ ആക്കി മാറ്റാൻ പറ്റത്തുള്ളൂ.
0: ആ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെ സമീപിക്കാമല്ലോ ഇത്, കാരണം നിങ്ങൾ ഒരു ജെനുവിൻ പർപ്പസിന് വേണ്ടിയാണല്ലോ ഈ ലോൺ എടുത്തിട്ടുള്ളത്. അഗ്രികൾച്ചർ ഇപ്പം സർഫാസി ആക്ട് അനുസരിച്ചാണെങ്കിൽ അഗ്രികൾച്ചർ ലോണിനെ ഇതിനകത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പം വിമൻസ് കോർപ്പറേഷനെ നമുക്ക് റീസണബിൾ ആയിട്ട് ബോധ്യപ്പെടുത്താൻ കഴിയും. സർഫാസി ആക്ട് അനുസരിച്ചാണെങ്കിൽ നിങ്ങൾക്ക് DRT ഡയറക്ട് റിക്കവറി ട്രൈബ്യൂണലിനെ സമീപിച്ച് ഒരു സ്റ്റേ വാങ്ങിക്കാം, അല്ലെങ്കിൽ അതിന്റെ പരിധിയിൽ വരാത്തതാണെങ്കിൽ നിങ്ങൾക്ക് കോടതിയെ സമീപിച്ചും ഈ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേ വാങ്ങിക്കാം കേട്ടോ.

0: അപ്പോൾ ഈ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ വനിതാ വികസന കോർപ്പറേഷൻ നിന്നാണ് ലോൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്തരം ലോണുകളും ഈ സർഫാസി ആക്ടിന്റെ പരിധിയിൽ വരുന്നതാണോ?
1: അല്ല സാർ, ഈ നോട്ടിഫിക്കേഷനിൽ വനിതാ വികസന ബാങ്കിങ് കമ്പനികളും ഇൻസ്റ്റിറ്റ്യൂഷൻ 21C അനുസരിച്ചുള്ള ഈ ബാങ്കിങ് കമ്പനികളിൽ ബാങ്കിങ് കമ്പനികളിൽ 45 അനുസരിച്ച് RBI ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പരിധിയിൽ വരികയാണെങ്കിൽ മാത്രമേ DRTA സമീപിക്കാൻ പറ്റുള്ളൂ, അല്ല എങ്കിൽ സാധാ കോടതികളെ സമീപിച്ച് ഇതിൽ ആശ്വാസം തേടേണ്ടതായിട്ട് വരും.
0: ഓക്കെ, അപ്പോൾ ഒരുപക്ഷെ ഇദ്ദേഹത്തെ അപ്പം ഈ ബാങ്ക് ഈ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സർഫാസി ആക്ട് ഒരുപക്ഷെ ആ നോട്ടിഫിക്കേഷനിൽ പെടാത്തതാണ് കോർപ്പറേഷൻ എങ്കിൽ
1: സ്ഥാനത്തിലാണ് പാണ്ഡുരംഗ ഗണപതി വേഴ്സസ് വിലാസറാവു എന്ന് പറഞ്ഞ കേസിൽ റീസെന്റ് ആയിട്ടാണ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കുകളെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഇത് സ്റ്റേറ്റ് ആക്ട് അനുസരിച്ച് ഇത് അതിനകത്ത് വരുമോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ DRTA ആണോ കോടതിയാണോ എന്ന് നോക്കേണ്ടത്.
0: ഒരുപക്ഷെ ഇതിപ്പോ DRTA ഈ സർഫാസി ആക്ട് പ്രകാരമല്ല, ഇത് ബാധകമല്ല എന്നുണ്ടെങ്കിൽ ഈ കോർപ്പറേഷൻ ഈ റിക്കവറി ഇത് ഈ ലോൺ എങ്ങനെ റിക്കവർ ചെയ്യാൻ കഴിയും?
1: ബാങ്കിന് കോടതിയെ സമീപിക്കാം,
0: സാധാരണ കോടതി സിവിൽ കോടതി
1: സിവിൽ കോടതിയെ സമീപിക്കാം. കാരണം ഈ സർഫാസി ആക്ടിൽ സിവിൽ കോടതിയെ ബാർ ചെയ്തിട്ടുണ്ട്. DRTAയും അതിന്റെ അപ്പലേറ്റ് ട്രൈബ്യൂണലും പിന്നെ ഹൈക്കോടതിയാണ്. ഇതിൽ സിവിൽ കോടതിയെ ബാർ ചെയ്തിട്ടുണ്ട് സെക്ഷൻ 32 അനുസരിച്ച്. മറ്റേത് ഏത് കോടതിയെ വേണമെങ്കിലും സമീപിച്ച് സിവിൽ കോടതിയെ സമീപിച്ച് അവർക്ക് റിക്കവറി.
0: ഓക്കെ, നമുക്ക് ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ ഹലോ ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ,
0: ആ പറഞ്ഞോളൂ, ആരാണ് വിളിക്കുന്നത്?
2: ഞാൻ പത്തനംതിട്ട ജില്ല പോന്നി. ആ മോഹനേന്ദ്രൻ എന്നായിരുന്നു ആ പേര്.
0: ആ പറഞ്ഞോട്ടെ, എന്താണ് അറിയേണ്ടത്?
2: സാറേ, ഞാനൊരു ലോൺ എടുത്തായിരുന്നു നമ്മുടെ ബാങ്കിൽ നിന്ന്.
0: ഏത് ബാങ്കാണ്?
2: ഏത് ബാങ്കാണ് ലോൺ എടുത്തത്? ഭാര്യയുടെ കൂടെ കൊടുക്കാം.
0: ഓ ശരി, എന്നാ ആയിക്കോട്ടെ, പറഞ്ഞോട്ടെ. ആ
3: ഞങ്ങള് റീജിയണൽ സഹകരണ ബാങ്കിൽ നിന്നാണ് ലോൺ എടുത്തത്, കോന്നി.
0: ആ എത്ര വർഷമായി ലോൺ എടുത്തിട്ട്?
3: ലോൺ എടുത്തിട്ട് കുറച്ച് ഒരു 10 വർഷത്തെ മേളിലായി സാറേ.
0: എത്രയാണ് ലോൺ എടുത്തേക്കുന്നത്? എമൗണ്ട് എത്രയാ?
3: ലോൺ അന്ന് ഞങ്ങൾ എടുത്തത് 2.5 ലക്ഷം രൂപയായിരുന്നു.
0: അത് ഇത് കാർഷിക വായ്പയാണോ?
3: അല്ല, നമ്മുടെ പ്രമാണം വെച്ചിട്ട് എടുത്തതായിരുന്നു.
1: അല്ല, പ്രമാണം വെച്ചിട്ട് എന്ത് ലോണിന്റെ ഒരു സ്വഭാവം എന്താണ്? അഗ്രികൾച്ചർ ലോൺ ആണോ പേഴ്സണൽ ലോൺ ആണോ?
3: ചികിത്സക്കായിട്ട് എടുത്ത, പക്ഷെ അവിടെ എന്താ പറഞ്ഞേന്ന് കറക്റ്റ് ഓർമ്മയില്ല.
1: അതുകൂടെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതായത് ഈ അഗ്രികൾച്ചർ ലോൺ ആണെങ്കിൽ റിക്കവറി നടപടികൾ
3: ലോൺ അല്ല, അഗ്രികൾച്ചർ ലോൺ അല്ല.
1: പിന്നെ പേഴ്സണൽ ലോൺ ആണോ?
3: ആ പേഴ്സണൽ ലോൺ.
1: ആ പേഴ്സണൽ ലോൺ ആണെങ്കിൽ നമുക്ക് ഈ സർഫാസി നടപടികൾ അതിനകത്ത് ബാധകമായിട്ട് വരില്ല. ഇപ്പം നിങ്ങൾക്ക് നോട്ടീസ് വല്ലതും കിട്ടിയോ ബാങ്കിൽ നിന്ന്?
3: നോട്ടീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അവരിവിടെ വന്നിട്ട് ഫുള്ളി ഹാൻഡിക്യാപ്ഡാണ്.
1: ഓ, അപ്പൊ എന്നിട്ട് ഇതിനകത്ത് എന്തെങ്കിലും തിരിച്ചടവുണ്ടോ?
3: ആ കുറച്ച് തിരിച്ചടച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പെങ്ങൾ ഉണ്ടായിരുന്നു, പെങ്ങൾ അടയ്ക്കുമായിരുന്നു.
1: ഇനിയിപ്പോ എത്ര ഇപ്പൊ എത്രയാണ് എമൗണ്ട് ഇനി ഡ്യൂ ആയിട്ടുള്ളത്?
3: ഇപ്പൊ നമുക്ക് നാളെ നോട്ടീസ് വന്നത് 4 ലക്ഷം സംതിങ് എന്നും പറഞ്ഞാ വന്നെ.
1: നിങ്ങളെ ബാങ്ക് എന്ന് പറയുന്നത് ഇത് സൊസൈറ്റി ആണോ?
0: റീജിയണൽ കോഓപ്പറേറ്റീവ് ബാങ്ക്.
1: റീജിയണൽ കോഓപ്പറേറ്റീവ് ബാങ്ക് അല്ലേ. എന്നിട്ട് ഈ 4 ലക്ഷം നോട്ടീസ് വന്നിട്ട് എന്ത് ഇപ്പം ഇപ്പൊ എന്ത് നിങ്ങൾ എന്ത് ചെയ്തു?
3: ഒന്നും ചെയ്തില്ല ഞങ്ങള്.
1: എത്ര നാളായി നോട്ടീസ് വന്നിട്ട്?
3: നോട്ടീസ് വന്നിട്ട് ഒരു 7-8 മാസമായി. അത് കഴിഞ്ഞ് അവിടെ നാളും കൂടെ വന്നായിരുന്നു.
1: ആ അവര് ജപ്തി നടപടികൾ അങ്ങനെ ഇതിലോട്ടെങ്കിലും പോയോ?
3: അവര് നോട്ടീസിനകത്ത് അങ്ങനെ കൊടുക്കുന്നുണ്ട്, പക്ഷെ നടപടിയിലോട്ടൊന്നും പോയില്ല.
1: നോട്ടീസിൽ നിങ്ങൾ മറുപടി കൊടുത്തോ?
3: അല്ല, അവരിവിടെ വരുമല്ലോ. വന്നപ്പോ ചേട്ടൻ പറഞ്ഞ എനിക്കൊരു നിവൃത്തിയില്ലെന്ന്.
1: അങ്ങനെ പറഞ്ഞാ പറ്റത്തില്ല കേട്ടോ. ഈ ബാങ്കിന് വല്ല കൊളാറ്ററൽ സെക്യൂരിറ്റി വല്ല നിങ്ങൾ എന്തെങ്കിലും ഈട് വെച്ചിട്ടുണ്ടോ?
3: വസ്തു
1: വെച്ചിട്ടുണ്ട്. അപ്പം ബാങ്കിന് അത് സ്വാഭാവികമായിട്ട് അത് റീജിയണൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ആവുമ്പോൾ അത് സ്റ്റേറ്റ് സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് ഫോം ചെയ്ത ബാങ്കാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് റിക്കവറി വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ബാങ്കിനെ ബോധ്യപ്പെടുത്തണം എന്തുകൊണ്ട് ഇപ്പോൾ സാവകാശം ആവശ്യപ്പെടണം.

0: ഉൾപ്പെട്ടിട്ട് അത് അതിനെ മറികടന്ന് ബാങ്ക് പോവുകയാണെങ്കിൽ പിന്നെ മറ്റ് നടപടികളിലേക്ക്, അതായത് നിങ്ങൾ കോടതിയെ സമീപിച്ച് തന്നെ ഇതിനെ ഒരു സ്റ്റേ വാങ്ങിക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വികലാംഗനാണെന്നും മറ്റ് വരുമാനങ്ങളില്ല, താൽക്കാലിക ഒരു സാവകാശം കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേ വാങ്ങിക്കാൻ കഴിയും. കേട്ടോ കേട്ടോ.
1: ഇപ്പം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ബാങ്കുകൾ, ഇപ്പം സാറ് പറയുകയുണ്ടായി 90 ദിവസത്തെ EMI ഫോൾട്ട് വരണം, പിന്നീട് 60 ദിവസത്തെ നോട്ടീസ് പീരീഡ്. ഇപ്പം ഇങ്ങനെ കഴിഞ്ഞിട്ട് ഈ ഒരു റിക്കവറി ഇതിൻ്റെ അതിൻ്റെ ഒരു പ്രോസസ്സിലേക്ക് കടക്കണമെങ്കിൽ ബാങ്ക് ചെയ്യേണ്ട നടപടികൾ എന്തൊക്കെയാണ്?
0: അതായത് ബാങ്ക് ചെയ്യുന്ന നടപടികൾ ഈ
1: ബാങ്ക് നേരിട്ട് പോയിട്ട് റിക്കവറി പറ്റില്ലല്ലോ, അതൊരു കോടതിയുടെ ഉത്തരവോടെ പറ്റുള്ളൂ.
0: സെക്ഷൻ 14 സർഫാസി ആക്ട് അനുസരിച്ച് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ മുമ്പിലോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ സഹായമാണ് ഇവർ തേടേണ്ടത്. ബാങ്കിന് ഡയറക്റ്റ് നോട്ടീസ് പതിക്കാനും മാത്രമേ, അതായത് ഇത് സിംബോളിക് പൊസഷൻ എടുക്കാനുള്ള അധികാരം അവർക്കില്ല. ആ സിംബോളിക് പൊസഷൻ എടുക്കുന്നത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റോ ആണ്. ഒരു ഇപ്പൊ 2012 അമെൻമെന്റ് അനുസരിച്ച് ഒരു അഫിഡവിറ്റ് വിത്ത് പെറ്റീഷൻ ബാങ്കിന്റെ കൺസേൺഡ് അതോറിറ്റി ഈ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് കൊടുക്കണം. കൊടുത്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു അഡ്വക്കേറ്റ് കമ്മീഷനോ അല്ലെങ്കിൽ പോലീസിനെയോ ഒരു ചുമതലപ്പെടുത്തി വന്നിട്ട് ഇതിന്റെ റിക്കവറി ഓഫ് പൊസിഷൻ. അതിനകത്ത് അഡ്ജൂഡിക്കേഷൻ ഇല്ല, CJM കോടതിക്ക് ഇതിനകത്ത് ക്വാസി ജുഡീഷ്യൽ ഫങ്ഷൻ ഇല്ല. ഒള്ളി ഇതിന്റെ സ്റ്റാറ്റ്യൂട്ടുകൾ പ്രോപ്പറായിട്ട് സ്റ്റാറ്റ്യൂട്ടറി
1: ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക മാത്രമേ
0: ഉള്ളൂ. നോക്കുക മാത്രമേ, പൊസിഷൻ എടുത്തു കൊടുക്കുക, അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാകാതിരിക്കാൻ ഉള്ള നടപടി സ്വീകരിക്കുക
1: എന്നുള്ളതാണ് മാത്രം. ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാ കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ആ,
1: ആരാ വിളിക്കുന്നത്? ഉല്ലാസ്. ആ, പറഞ്ഞോളൂ, എന്താണ് അറിയേണ്ടത്? ചോദിച്ചോളൂ.
2: അറിയാനുള്ളത് എന്റെ ഒരു സഹോദരിയുടെ ഒരു കാര്യമാണ്. സഹോദരി കാർഷിക ബാങ്കില് വസ്തു, അതായത് രേഖ വെച്ചിട്ട് 400,000 rupees അവളെ മകന് വേണ്ടി വാങ്ങിയായിരുന്നു. ഹലോ,
0: പറഞ്ഞോളൂ, പറഞ്ഞോളൂ, കേൾക്കാം.
2: ആ, 400,000 rupees വാങ്ങിയായിരുന്നു. അത് ഈ മകൻ തിരിച്ചടക്കുന്നില്ല സാറേ. അപ്പൊ ഈ ഇങ്ങനെ അവര് നോട്ടീസ് അയച്ചോണ്ട് ഉണ്ട്. നോട്ടീസ് അയച്ച എന്തെങ്കിലും ചില്ലറ കൊണ്ടുപോയി അടച്ചാൽ തൽക്കാലം അവിടെ നിൽക്കും. അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഈ മകനാണെങ്കിൽ ഇത് അടച്ചു കൊടുക്കുന്നില്ല. അപ്പൊ അവൾക്കാണെങ്കിലും വല്ലാത്തൊരു പാവൊന്നും അറിയില്ല. ഈ ലോകം എന്താണെന്ന് അറിയാത്തൊരു സ്ത്രീയാണ്. അപ്പൊ ഓള് മകന് വേണ്ടി വാങ്ങിച്ചു കൊടുക്കുകയാണ്.
0: ഇവിടെ ഈ ലോൺ എടുത്തതിന് നിങ്ങൾ ഇപ്പം ഇത് സെക്യൂരിറ്റി ആയിട്ട് എന്ത് വെച്ചിട്ടുണ്ട്? കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട്
2: അതിന്റെ വസ്തുവിന്റെ രേഖ
0: വെച്ചിട്ടുണ്ട് അല്ലേ? എത്രയാണ് ഇനി അടവുള്ളത്?
2: അടവ് കുറച്ച് അടച്ചതേ ഉള്ളൂ. 400,000 rupees വാങ്ങിയിട്ട് ഇപ്പൊ 3-4 വർഷമായി.
0: കുറച്ചടച്ചു. അപ്പൊ എന്റെ പെൻഷൻ അത് തിരിച്ചടക്കണ്ടേ? ബാങ്ക് നമ്മളെ ഈ മറ്റു
2: മകനാണ് തിരിച്ചടക്കുന്നില്ല.
1: മകന് വേറെ വരുമാന മാർഗം ഉണ്ടോ? ജോലി ഉണ്ടോ? ഗവൺമെന്റ് ജോലിയാണോ? ഗവൺമെന്റ് ജോലിയാണോ?
2: അല്ലല്ലോ,
0: സാധാ മത്സ്യ കച്ചവടം. ആരുടെ പേരിലാണ്? മകളുടെ പേരിലാണോ? മകളുടെ പേരിലാണോ?
1: അമ്മയുടെ പേരിലാണ്.
2: മകനെ വിശ്വസിച്ച് എടുത്തു കൊടുത്തതാണ്.
0: എത്ര സെന്റ് ഉണ്ട്? കാർഷിക ലോണായിട്ട് എടുത്തതാണല്ലേ? കാർഷിക ലോണ് വരുമ്പം ഈ സർഫാസി നിയമം നിങ്ങൾക്ക് ബാധകമായിട്ട് വരില്ല. ഇപ്പൊ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇത് തിരിച്ചടച്ചില്ല എങ്കിൽ അവർക്ക് നോട്ടീസ് തന്ന് മറ്റ് ജപ്തി നടപടികളിലേക്ക് പോകാൻ കഴിയും. കേട്ടോ, അപ്പൊ ബാങ്കുമായിട്ട് സംസാരിച്ച് ഒരു സാവകാശം തേടുകയാണ് ഒരു ഒരു ഒരു മറുപടിയായിട്ട് നോട്ടീസ് വല്ലതും വന്നെങ്കിൽ ഇങ്ങനെ ഈ സാവകാശം പറഞ്ഞ് എന്തായാലും തീർച്ചയായിട്ടും ഇത് അടയ്ക്കേണ്ടി വരും. കാരണം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആ ബാങ്കിൽ നിക്ഷേപിക്കുന്ന ആ പണമാണല്ലോ നിങ്ങൾക്ക് ലോണായിട്ട് തരുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ചടച്ചില്ലെങ്കിൽ നമ്മുടെ ഈ ബാങ്കുകളുടെ സമ്പദ് വ്യവസ്ഥ തന്നെ നശിക്കുന്ന ഒരു തരത്തിലേക്ക് പോകും. അപ്പം അതുകൊണ്ട് തിരിച്ചടയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ ഇതിനകത്ത് നമ്മുടെ സാവകാശം

0: ശേഷം പറഞ്ഞുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ ഒരു സ്റ്റേ, താൽക്കാലികമായി ഒരു സ്റ്റേ വാങ്ങിക്കുക. ജപ്തി നടപടികളിലേക്ക് വരികയാണെങ്കിൽ ഒരു സ്റ്റേ വാങ്ങിച്ച് മുന്നോട്ട് പോവാന്നുള്ളതേ ഉള്ളൂ.
1: പിന്നെ വേറെ രേഖയിൽ എന്താന്ന് പറഞ്ഞാല്, ആ ഒരു സഹോദരന് ആ വീട്ടില് മരണം വരെ താമസിക്കാനുള്ള അവകാശമുണ്ട്. പുള്ളിയോട് ഈ ബാങ്ക് ഒപ്പൊന്നും വാങ്ങിച്ചിട്ടില്ല.
0: ആ അവകാശമൊക്കെ തീരുമാനിക്കുന്നത് കോടതികളാണ്. ഇതിനകത്ത് ബാങ്കുകൾക്കോ അല്ലെങ്കിൽ ഒന്നും അതിനകത്ത് അധികാരമില്ല. കേട്ടോ കേട്ടോ.
2: ഓക്കെ. അപ്പം ഈ സർഫാസ് നിയമപ്രകാരം ഇപ്പം ബാങ്കുകൾ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് വഴി നോട്ടീസ് കൊടുത്തു,
0: ചീഫ്
2: ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് വഴി നോട്ടീസ് കൊടുത്തു, അതിൻ്റെ നടപടിക്രമങ്ങളായി. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന് ശേഷം ഇത് ഈ വസ്തുവകകൾ എന്താണ് ബാങ്ക് ചെയ്യുന്നത്?
0: ബാങ്ക് ഓപ്ഷൻ ചെയ്യും. ബാങ്ക് ഓപ്ഷൻ ചെയ്യും.
2: ഓപ്പൺ ആയിട്ട് ഓപ്ഷൻ ആണോ?
0: ഓപ്പൺ ഓപ്ഷൻ ആണ്. അതായത് നേരത്തെ ആണെങ്കിൽ ഈ 2021 മുമ്പാണെങ്കിൽ ഈ നോട്ടീസ് കൊടുത്തു ക്കുന്ന സമയം വരെയും നമുക്ക് റൈറ്റ് ടു റിഡംഷൻ ഉണ്ട്, തിരിച്ചെടുക്കാം. നമുക്ക് പൈസ കൊടു, നമ്മൾ എത്രയാണോ ഡ്യൂ വന്നിട്ടുള്ള ആ എമൗണ്ട് അടച്ച് തിരിച്ചെടുക്കുക, റൈറ്റ് ഓഫ് റിഡംഷൻ എന്ന് പറയും. പക്ഷെ ഇപ്പം പുതിയ റൂളിംഗ് അനുസരിച്ച്, സുപ്രീം കോടതിയുടെ പുതിയ റൂളിംഗ് അനുസരിച്ച് നോട്ടീസ് ആയി കഴിഞ്ഞാൽ റൈറ്റ് ടു റിഡംഷൻ ഇല്ല.
2: അത്
0: ലേലത്തിൽ പോവുക തന്നെ ചെയ്യും. ലേലത്തിൽ പോയിട്ട് നമ്മൾ എത്രയാണോ അടവുള്ളത് ആ എമൗണ്ട് എടുത്തതിന് ശേഷം ഈ ബോറോവർക്ക് ബാക്കി തുക തിരിച്ചു നൽകും.
2: ലേലം, ലേലത്തിൽ പോയ എമൗണ്ട് നിന്ന് ആ ബാങ്കിന് കിട്ടാനുള്ളത് എടുത്തിട്ട് ബാക്കി ബോറോവറിന് കൊടുക്കുക.
0: ബോറോവറിന് കൊടുക്കുന്ന രീതിയാണ് ഇപ്പം അനുവർത്തിച്ച് വരുന്നത് സർഫാസി നിയമം അനുസരിച്ച്.
2: ഓക്കെ.
0: ഇതാണ് ഇപ്പോഴത്തെ ഒരു
2: നിലവിലുള്ള
0: പുതിയ സുപ്രീം കോടതി, അതായത് സുപ്രീം കോടതി ഇപ്പം ആക്ടിൽ എന്ത് തന്നെ പറഞ്ഞു തന്നെ, സുപ്രീം കോടതി വിധി അനുസരിച്ച് അത് ആർട്ടിക്കിൾ 141 അനുസരിച്ച് ലോ ഓഫ് ദ ലാൻഡ് ആണ് സുപ്രീം കോടതി പറയുന്നത്. അപ്പൊ അതാണ് ഇപ്പം നിലവിലെ നിയമം.
2: ഓക്കെ. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി ശ്രോതാക്കൾ വിളിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും അതിനൊരു പരിഹാരം താങ്കൾ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ ഈ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറയുന്നതിന് മുഖ്യമായിട്ട് ഈ സമയം കണ്ടെത്തി ഇവിടെ എത്തുകയും നമുക്ക് ഇത്രയും ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് അഡ്വക്കേറ്റ് സുരേഷ് പണ്ടന്നൂരിനോട് ആകാശവാണിയുടെയും ശ്രോതാക്കളുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: നമസ്കാരം.
3: ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകിയ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിക്കുകയാണ്. സ്റ്റുഡിയോയിൽ അതിഥിക്കൊപ്പം ഉണ്ടായിരുന്നത് ജി സന്തോഷ് കുമാർ. പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് ശ്രീജ ഉണ്ണികൃഷ്ണൻ, വി സുരേഷ് കുമാർ. സ്റ്റുഡിയോയിൽ ഒപ്പം രാഖി രാജീവ്, സൊഹ്റ മമ്മു എന്നിവർ. ഇന്നീ പരിപാടിയിൽ പങ്കെടുത്തവർക്കും കേട്ടുകൊണ്ടിരുന്നവർക്കും ഒരിക്കൽ കൂടി നന്ദി. നമസ്കാരം.

0: ആകാശവാണി സമയം 12 മണി. ഇപ്പോൾ
1: ശാസ്ത്രലോകം. ശാസ്ത്രലോകത്തിൽ ഇന്ന് ക്യാൻസർ ചികിത്സയും മരുന്നുകളുടെ കണ്ടുപിടുത്തവും. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ ഡീനും ശാസ്ത്രജ്ഞയുമായ ഡോക്ടർ പ്രിയ ശ്രീനിവാസ് നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
2: ലോകമെമ്പാടുമുള്ള മരണങ്ങളുടെ ഒരു പ്രധാന കാരണമാണ് അർബുദം അഥവാ ക്യാൻസർ. സാധാരണ ശരീരകോശങ്ങളിൽ സംഭവിക്കുന്ന ജനിതകവും തന്മാത്രാതലത്തിലുള്ളതുമായ മാറ്റങ്ങൾ മൂലം രൂപപ്പെടുന്ന നിരവധി രോഗങ്ങളുടെ കൂട്ടായ പേരാണ് ക്യാൻസർ. കഴിഞ്ഞ 8 പതിറ്റാണ്ടുകളായി ക്യാൻസർ ചികിത്സാരംഗം അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് എല്ലാ

രോഗികൾക്കും ഏകദേശം ഒരേ രീതിയിലുള്ള കീമോതെറാപ്പി നൽകിയിരുന്നെങ്കിൽ ഇന്ന് ഓരോ ക്യാൻസർ രോഗിയുടെയും ജനിതക സവിശേഷതകൾ പരിഗണിച്ച് ചികിത്സ തിരഞ്ഞെടുക്കുന്ന വ്യക്തിഗത മരുന്ന് അഥവാ പ്രിസിഷൻ മെഡിസിൻ്റെ കാലഘട്ടത്തിലേക്കാണ് വൈദ്യശാസ്ത്രം കടന്നിരിക്കുന്നത്. ക്യാൻസർ എങ്ങനെ രൂപപ്പെടുന്നു എന്ന് നമുക്ക് നോക്കാം. കോശങ്ങളുടെ വളർച്ച, അവയുടെ വിഭജനം, ജനിതക തന്മാത്രകളുടെ കേടുപാടുകൾ പരിഹരിക്കുക എന്നിവ സാധാരണ കോശങ്ങളിൽ കൃത്യമായി നിയന്ത്രിക്കപ്പെടുന്ന പ്രക്രിയകളാണ്. എന്നാൽ ചില ജനിതക മാറ്റങ്ങൾ മൂലം ഈ നിയന്ത്രണ സംവിധാനങ്ങൾ തകരുമ്പോൾ കോശങ്ങൾ അനിയന്ത്രിതമായി വളരാൻ തുടങ്ങുന്നു. ഇത്തരത്തിലുള്ള കോശങ്ങളിൽ സ്വാഭാവികമായി സംഭവിക്കേണ്ട കോശങ്ങളുടെ മരണം നടക്കാതാവാനും വളർച്ചയ്ക്ക് വേണ്ട പോഷകങ്ങൾക്ക് വേണ്ടി ധാരാളം പുതിയ രക്തക്കുഴലുകളെ സ്വയം ആകർഷിക്കാനും ഉള്ള കഴിവ് നേടുന്നു. കൂടാതെ മറ്റുള്ള അവയവങ്ങളിലേക്ക് വ്യാപിക്കാനും ശരീരത്തിൻ്റെ രോഗപ്രതിരോധ നിരീക്ഷണത്തിൽ നിന്ന് ക്യാൻസർ കോശങ്ങളെ മറഞ്ഞു നിർത്താനും ജനിതക മാറ്റങ്ങൾ പുതിയതായി ഉണ്ടാക്കാനും കൂടിയുള്ള കഴിവ് ക്യാൻസർ കോശങ്ങൾ ആർജിക്കുന്നു. ശാസ്ത്രജ്ഞരായ ഡഗ്ലസ് ഹനാഹനും റോബർട്ട് എ വെയിൻബർഗും വിവരിച്ച ക്യാൻസറിൻ്റെ മുഖമുദ്രകൾ അഥവാ ഹോൾമാർക്സ് ഓഫ് ക്യാൻസർ എന്നറിയപ്പെടുന്ന ഈ സവിശേഷതകളാണ് പുതിയ ചികിത്സാരീതികൾ വികസിപ്പിക്കുന്നതിനുള്ള പ്രധാന അടിസ്ഥാനങ്ങൾ. കീമോതെറാപ്പിയുടെ ഉദയം എങ്ങനെയെന്ന് നോക്കാം. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി വരെ ക്യാൻസർ ചികിത്സ പ്രധാനമായും ശസ്ത്രക്രിയയിലും റേഡിയേഷൻ തെറാപ്പിയിലും പരിമിതമായിരുന്നു. ക്യാൻസറിനെതിരെയുള്ള ഫലപ്രദമായ മരുന്നുകൾ അന്നുണ്ടായിരുന്നില്ല. 2-ാം ലോകമഹായുദ്ധകാലത്ത് ശക്തമായ ആൽക്കൈലേറ്റിംഗ് ഏജന്റും കഠിനമായ വിഷാംശം ഉണ്ടാക്കുന്നതുമായ മസ്റ്റാർഡ് ഗ്യാസുമായി സമ്പർക്കം പുലർത്തിയവരിൽ വെളുത്ത രക്താണുക്കളുടെ എണ്ണം ഗണ്യമായി കുറയുന്നതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ഈ നിരീക്ഷണമാണ് 1940-കളിൽ നൈട്രജൻ മസ്റ്റാർഡ്സ് എന്ന ആദ്യകാല കീമോതെറാപ്പി മരുന്നുകളുടെ വികസനത്തിന് വഴിയൊരുക്കിയത്. തുടർന്നുള്ള ദശകങ്ങളിൽ മീഥോട്രിക്സേറ്റ്, സൈക്ലോഫോസ്ഫമൈഡ്, 5-ഫ്ലൂറോയുറാസിൽ, ഡോക്സോറൂബിസിൻ, സിസ്പ്ലാറ്റിൻ തുടങ്ങിയ മരുന്നുകൾ ചികിത്സാരംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചു. വ്യത്യസ്ത പ്രവർത്തന രീതികളുള്ള മരുന്നുകൾ സംയോജിപ്പിച്ച് നൽകുന്ന കോമ്പിനേഷൻ കീമോതെറാപ്പി പല മാരക ക്യാൻസറുകളുടെയും ചികിത്സാഫലം ഗണ്യമായി മെച്ചപ്പെടുത്തി. എന്നിരുന്നാലും കീമോതെറാപ്പിക്ക് ഒരു അടിസ്ഥാനപരമായ പരിമിതിയുണ്ട്. ക്യാൻസർ കോശങ്ങളെ ലക്ഷ്യമിടുമ്പോൾ അതിവേഗം വിഭജിക്കുന്ന അസ്ഥിമജ്ജ, ദഹനനാളം, രോമകൂപങ്ങൾ തുടങ്ങിയ ആരോഗ്യമുള്ള വേഗത്തിൽ വിഭജിക്കുന്ന സാധാരണ കോശങ്ങളെയും അത് ബാധിക്കുന്നു. അതിനാലാണ് മുടികൊഴിച്ചിൽ, ഛർദി, രക്തകോശങ്ങളുടെ കുറവ് തുടങ്ങിയ പാർശ്വഫലങ്ങൾ കീമോതെറാപ്പി സമയത്ത് ഉണ്ടാകുന്നത്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, HPV, ഹെപ്പറ്റൈറ്റിസ് വൈറസ് തുടങ്ങിയ സൂക്ഷ്മ അണുക്കൾ ഏകദേശം 30% ക്യാൻസറുകൾക്ക് കാരണമാകുന്നു. എങ്കിലും മറ്റു പല കാരണങ്ങളാലും സാധാരണ കോശങ്ങൾ ക്യാൻസർ കോശങ്ങളായി രൂപാന്തരപ്പെടാം. അതായത് ക്യാൻസർ കോശങ്ങൾ നമ്മളുടെ സ്വന്തം കോശങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അവയിൽ ജനിതക വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നെങ്കിലും അവ സാധാരണ കോശങ്ങളുമായി ഏറെ സാമ്യമുള്ളവയാണ്. ഇതിനു പുറമെ ഓരോ രോഗിയിലുമുള്ള ക്യാൻസറിന്റെ സ്വഭാവങ്ങൾ വ്യത്യസ്തമാണ്. ഒരു ക്യാൻസർ ടിഷ്യൂവിൽ തന്നെ വ്യത്യസ്ത മ്യൂട്ടേഷനുകൾ അല്ലെങ്കിൽ ജനിതക വ്യത്യാസങ്ങൾ ഉള്ള കോശങ്ങൾ ഉണ്ടായിരിക്കും. ഇതിനെ ജനിതക അസ്ഥിരത അഥവാ ജീനോമിക് ഇൻസ്റ്റെബിലിറ്റി എന്ന് വിളിക്കുന്നു. അതിനാൽ ക്യാൻസർ കോശങ്ങളെ മാത്രം നശിപ്പിക്കുകയും ആരോഗ്യകരമായ കോശങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ചികിത്സ വികസിപ്പിക്കുക എന്നത് ശാസ്ത്രജ്ഞർക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ്. ക്യാൻസർ മരുന്ന് വികസനത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒരു പുതിയ ക്യാൻസർ മരുന്ന് വികസിപ്പിക്കാൻ സാധാരണയായി 15 മുതൽ 20 വർഷം വരെ സമയമെടുക്കും. ആദ്യം ക്യാൻസർ കോശങ്ങളിലെ പ്രത്യേക മാറ്റങ്ങൾ വിലയിരുത്തുന്നു. അസാധാരണമായ വളർച്ചാ സിഗ്നലുകൾ, അമിതമായി പ്രവർത്തിക്കുന്ന കോശങ്ങളിലുള്ള റിസപ്റ്ററുകൾ എന്നറിയപ്പെടുന്ന പ്രത്യേക പ്രോട്ടീനുകൾ, DNA കേടുപാടുകൾ പരിഹരിക്കുന്ന സംവിധാനങ്ങളിലെ തകരാറുകൾ, ആൻജിയോജെനിസിസ് അഥവാ പുതിയ രക്തക്കുഴൽ രൂപപ്പെടൽ, ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കഴിവ് തുടങ്ങിയവയാണ് ചികിത്സയ്ക്കായി തിരഞ്ഞെടുക്കുന്ന പ്രത്യേകതകൾ. തുടർന്ന് ഈ ലക്ഷ്യങ്ങളെ ബാധിക്കാൻ കഴിയുന്ന തന്മാത്രകളെ കണ്ടെത്തുകയോ രൂപകൽപ്പന ചെയ്യുകയോ ചെയ്യുന്നു. ഇന്ന് കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ ഇൻസിലിക്കോ സാങ്കേതിക വിദ്യകൾ മരുന്ന് കണ്ടെത്തലിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ സാധ്യതയുള്ള പ്രധാന ടാർഗറ്റുകളെ

അഥവാ ലക്ഷ്യങ്ങളെ കണ്ടെത്താനും ഡ്രഗ് ടാർഗറ്റ് ഇന്ററാക്ഷനുകൾ അല്ലെങ്കിൽ മരുന്നിന്റെ പ്രവർത്തനങ്ങൾ പ്രവചിക്കാനും കമ്പ്യൂട്ടറുകളുടെ സഹായത്തോടെ സാധിക്കും. കൂടാതെ വിഷപ്രഭാവ സാധ്യതകൾ അഥവാ ടോക്സിക്കോളജി പഠനം, പാർശ്വഫലങ്ങൾ അഥവാ സൈഡ് ഇഫക്ട്സ് എന്നിവ വിലയിരുത്താനും കമ്പ്യൂട്ടർ പഠനം സഹായിക്കുന്നു. ക്യാൻസർ കോശങ്ങളെ ശരീരത്തിന് പുറത്ത് ലബോറട്ടറിയിൽ വളർത്താൻ കഴിയും. കാരണം അവയ്ക്ക് സാധാരണ കോശങ്ങൾക്ക് അന്യമായ വിഭജനത്തിന് പരിമിതിയില്ലാത്ത അമരത്വം അഥവാ ഇമ്മോർട്ടാലിറ്റി എന്ന കഴിവ് പലപ്പോഴും ഉണ്ടായിരിക്കും. സാധാരണ കോശങ്ങൾക്ക് കുറച്ചു തവണ മാത്രമേ മനുഷ്യ ശരീരത്തിന് പുറത്ത് വിഭജിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് കോശങ്ങളുടെ വിഭജനത്തെ തുടർന്ന് ക്രോമസോമുകളുടെ നീളക്കുറവിന് കാരണമാകുന്ന ടീലോമിയർ ചുരുങ്ങലും മറ്റ് നിയന്ത്രണ സംവിധാനങ്ങളും കാരണം അവയുടെ വളർച്ച നിർത്തപ്പെടുകയും സെനിസെൻസ് അഥവാ കോശങ്ങൾക്ക് വാർദ്ധക്യം സംഭവിക്കുകയും ചെയ്യുന്നു. എന്നാൽ ക്യാൻസർ കോശങ്ങൾ ഈ നിയന്ത്രണങ്ങളെ മറികടക്കാൻ കഴിവ് നേടിയതിനാൽ തുടർച്ചയായി വിഭജിക്കാൻ കഴിയും. എങ്കിലും എല്ലാ ക്യാൻസർ കോശങ്ങളും പൂർണ്ണമായ അമരത്വമുള്ളവയല്ല. അവയ്ക്ക് ജീവിക്കാൻ അനുയോജ്യമായ പോഷകങ്ങൾ, വളർച്ചാ ഘടകങ്ങൾ, നിയന്ത്രിത പരിസ്ഥിതി എന്നിവ ആവശ്യമാണ്. ലബോറട്ടറിയിൽ ഇത്തരത്തിൽ വളർത്തുന്ന ക്യാൻസർ കോശങ്ങളിലും തുടർന്ന് എലികൾ, ഗ്വിനിപിക് തുടങ്ങിയ മൃഗ മാതൃകകളിലും വിജയകരമായി പരീക്ഷിച്ച മരുന്നുകൾ മാത്രമാണ് മനുഷ്യരിലെ ക്ലിനിക്കൽ പരീക്ഷണങ്ങളിലേക്ക് കടക്കുന്നത്. ക്യാൻസർ ചികിത്സയിലേക്കുള്ള മനുഷ്യരിലെ ക്ലിനിക്കൽ ട്രയലുകൾ സാധാരണയായി 4 പ്രധാന ഘട്ടങ്ങളായി വിഭജിക്കപ്പെടുന്നു. ആദ്യഘട്ടം അഥവാ ഫേസ് 1-ൽ മരുന്നിന്റെ സുരക്ഷയും ശരിയായ ഡോസും കണ്ടെത്തുകയാണ് പ്രധാന ലക്ഷ്യം. കുറച്ചു രോഗികളിൽ മരുന്ന് പരീക്ഷിച്ച് അതിന്റെ പരമാവധി സഹിക്കാവുന്ന ഡോസ് അഥവാ മാക്സിമം ടോളറേറ്റഡ് ഡോസ് കണ്ടെത്തുകയും പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്ന് വിലയിരുത്തുകയും ചെയ്യുന്നു. 2-ാം ഘട്ടം അഥവാ ഫേസ് 2-ൽ മരുന്നിന്റെ പ്രവർത്തനക്ഷമത പരിശോധിക്കുന്നു. കൂടുതൽ രോഗികളിൽ ഒരു പ്രത്യേക ക്യാൻസർ തരം ലക്ഷ്യമാക്കി മരുന്നുപയോഗിച്ച് ട്യൂമർ കുറയുന്നുണ്ടോ, രോഗത്തിന്റെ പുരോഗതി മന്ദഗതിയിലാകുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ വിലയിരുത്തുന്നു. 3-ാം ഘട്ടം ഫേസ് 3, ഇതിൽ പുതിയ ചികിത്സയെ നിലവിലുള്ള സ്റ്റാൻഡേർഡ് ചികിത്സയുമായി താരതമ്യം ചെയ്യുന്നു. രോഗികളിൽ പരീക്ഷണം നടത്തി ജീവൻ നിലനിൽപ്പ്, രോഗനിയന്ത്രണം, ജീവിത ഗുണമേന്മ എന്നിവയിൽ ഏത് ചികിത്സയാണ് മികച്ചതെന്ന് നിർണയിക്കുന്നു. 4-ാം ഘട്ടം ഫേസ് 4-ൽ മരുന്ന് അംഗീകാരം ലഭിച്ചതിന് ശേഷം ദീർഘകാല പാർശ്വഫലങ്ങളും യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളിലെ ഫലപ്രാപ്തിയും നിരീക്ഷിക്കുന്നു. സുരക്ഷ, ഫലപ്രാപ്തി, അനുയോജ്യമായ ഡോസ് എന്നിവ വിവിധ ഘട്ടങ്ങളിലായി വിശദമായി വിലയിരുത്തിയ ശേഷമാണ് ഒരു മരുന്നിന് അംഗീകാരം ലഭിക്കുന്നത്. ഇനി ടാർഗറ്റഡ് തെറാപ്പി അഥവാ ക്യാൻസർ കോശങ്ങളെ മാത്രം ലക്ഷ്യമാക്കി നശിപ്പിക്കുന്ന ചികിത്സാ രീതിയെപ്പറ്റി മനസ്സിലാക്കാം. 1980-കളിലും 1990-കളിലും മോളിക്കുലാർ ബയോളജിയിൽ ഉണ്ടായ പുരോഗതികൾ ക്യാൻസർ ഒരു ജനിതക രോഗമാണെന്ന് വ്യക്തമായി തെളിയിച്ചു. ഇതോടെയാണ് ടാർഗറ്റഡ് തെറാപ്പികളുടെ യുഗം ആരംഭിച്ചത്. ക്യാൻസർ വളർച്ചയ്ക്ക് അനിവാര്യമായ പ്രത്യേക തന്മാത്രകളെ മാത്രം ലക്ഷ്യമിടുന്ന ചികിത്സാരീതികളാണ് ടാർഗറ്റഡ് തെറാപ്പികൾ. പരമ്പരാഗത കീമോതെറാപ്പിയെ അപേക്ഷിച്ച് ഇവ കൂടുതൽ കൃത്യതയുള്ളതും പലപ്പോഴും കുറഞ്ഞ പാർശ്വഫലങ്ങൾ ഉള്ളതുമാണ്. ക്രോണിക് മൈലോയിഡ് ലുക്കീമിയയ്ക്കുള്ള ഇമാറ്റിനിബ്, HER2+ സ്തനാർബുദത്തിനുള്ള ട്രസ്റ്റിസുമാബ്, ശ്വാസകോശ ക്യാൻസറിനുള്ള EGFR ഇൻഹിബിറ്ററുകൾ എന്നിവ ഇതിന്റെ ശ്രദ്ധേയ ഉദാഹരണങ്ങളാണ്. ഇമ്യൂണോതെറാപ്പി എന്താണ്? സമീപകാലത്തെ ഏറ്റവും വലിയ മുന്നേറ്റങ്ങളിൽ ഒന്നാണ് ഇമ്യൂണോതെറാപ്പി. ശരീരത്തിന്റെ പ്രതിരോധ ശക്തിയെയാണ് ഇവിടെ ക്യാൻസറിനെതിരായി ആയുധമാക്കുന്നത്. ക്യാൻസർ കോശങ്ങൾ ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ സ്വാഭാവിക നിയന്ത്രണങ്ങളെ ദുരുപയോഗം ചെയ്ത് അവയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതായി ഗവേഷകർ കണ്ടെത്തി. ഈ നിയന്ത്രണ പാതകളെ തടയുന്ന ചെക്ക് പോയിന്റ് ഇൻഹിബിറ്ററുകൾ എന്നറിയപ്പെടുന്ന മരുന്നുകൾ രോഗപ്രതിരോധ കോശങ്ങൾക്ക് ക്യാൻസറിനെ വീണ്ടും തിരിച്ചറിയാനും ആക്രമിക്കാനും സഹായിക്കുന്നു. പെംബ്രോളിസുമാബ്, നിവോളുമാബ്, ഇപ്പിലിമുമാബ് എന്നിവ ഈ വിഭാഗത്തിലെ പ്രധാന മരുന്നുകളാണ്. ഇതിലും മുന്നേറിയ ഒരു സമീപനമാണ് കാർട്ടിസെൽ തെറാപ്പി. രോഗിയുടെ സ്വന്തം പ്രതിരോധ കോശങ്ങളെ ജനിതകമാറ്റം വരുത്തി ക്യാൻസർ കോശങ്ങളെ കൂടുതൽ ഫലപ്രദമായി തിരിച്ചറിയാനും നശിപ്പിക്കാനുമുള്ള ശേഷി T കോശങ്ങൾക്ക് നൽകിയാണ് ഈ ചികിത്സ നടത്തുന്നത്.

0: ക്യാൻസർ വാക്സിനുകൾ എന്താണെന്ന് നോക്കാം. ക്യാൻസർ വാക്സിനുകളെ രണ്ട് പ്രധാന വിഭാഗങ്ങളാക്കി തിരിച്ചിരിക്കുന്നു. പ്രിവെൻറ്റീവ് അഥവാ പ്രൊഫൈലാറ്റിക് വാക്സിൻസ് അഥവാ പ്രതിരോധ വാക്സിനുകൾ അർബുദത്തിന് കാരണമാകുന്ന വൈറൽ സൂക്ഷ്മാണുബാധ തടയുന്നു. ഉദാഹരണത്തിന് HPV വാക്സിൻ ഗർഭാശയ ഗള ക്യാൻസർ, തൊണ്ടയിലെ ക്യാൻസർ എന്നിവയ്ക്ക് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെതിരെ ശരീരത്തെ സംരക്ഷിക്കുന്നു. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കരൾ ക്യാൻസറിനുള്ള പ്രധാന കാരണമായ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബി അണുബാധയെ തടയുന്നു. തെറാപ്യൂട്ടിക് വാക്സിൻ അഥവാ ചികിത്സാ വാക്സിനുകൾ ട്യൂമർ അഥവാ ക്യാൻസർ വന്ന രോഗികളിൽ ക്യാൻസർ കോശങ്ങളെ തിരിച്ചറിയാനും നശിപ്പിക്കാനും രോഗപ്രതിരോധ സംവിധാനത്തെ പഠിപ്പിച്ചുകൊണ്ട് നിലവിലുള്ള ക്യാൻസറിനെ ചികിത്സിക്കാനായി തയ്യാറാക്കിയവയാണ് ഇവ. ഉദാഹരണങ്ങൾ mRNA വാക്സിൻസ്, പേഴ്സണലൈസ്ഡ് വാക്സിൻസ്, സെൽ ബേസ്ഡ് വാക്സിൻസ്, വൈറൽ വെക്ടേഴ്സ് എന്നിവയാണ് അവയിൽ ചിലത്. ക്യാൻസർ ചികിത്സയിൽ ഭാരതത്തിൻ്റെ പങ്ക്. ക്യാൻസർ മരുന്നുകളുടെ വികസനത്തിൽ അമേരിക്കയും യൂറോപ്പും ചരിത്രപരമായി മുൻപന്തിയിലായിരുന്നെങ്കിലും ജനറിക് മരുന്നുകളുടെ നിർമ്മാണത്തിലും ചിലവ് കുറഞ്ഞ ചികിത്സാ സാങ്കേതിക വിദ്യകളുടെ വികസനത്തിലും ഭാരതം ശ്രദ്ധേയമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ജനറിക് മരുന്നുകൾ വില കൂടിയ ബ്രാൻഡഡ് മരുന്നുകളുടെ അതേ സജീവ രാസഘടകങ്ങൾ അടങ്ങിയ മരുന്നുകളാണ്. ഭാരതത്തിൽ ക്യാൻസറിനെതിരെ മൃഗങ്ങളിൽ വരെയുള്ള പ്രീ ക്ലിനിക്കൽ പഠനങ്ങൾ ധാരാളമായി നടന്നിട്ടുണ്ട്. എങ്കിലും ഘട്ടം 1 മുതൽ 3 വരെയുള്ള മനുഷ്യരിലെ ക്ലിനിക്കൽ ട്രയൽസ് വളരെ കുറവ് മാത്രമേ നടന്നിട്ടുള്ളൂ. പുതിയ ക്യാൻസർ മരുന്നുകളുടെ പരീക്ഷണങ്ങളുടെ കാര്യത്തിൽ വികസിത രാജ്യങ്ങളിൽ മരുന്ന് അംഗീകാരം ലഭിച്ചതിന് ശേഷം നടത്തുന്ന ഫേസ് 4 അഥവാ ഘട്ടം 4 ക്ലിനിക്കൽ ട്രയലുകൾ മാത്രമാണ് കൂടുതലായി ഭാരതത്തിൽ നടന്നിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ കാർട്ടിസെൽ തെറാപ്പി പോലുള്ള അത്യാധുനിക ചികിത്സാരീതികൾ ഇന്ത്യയിൽ വികസിപ്പിക്കപ്പെടുന്നത് രാജ്യത്തിൻ്റെ ഗവേഷണശേഷി വർദ്ധിച്ചു വരുന്നതിൻ്റെ തെളിവാണ്. എന്നിരുന്നാലും അടിസ്ഥാന ഗവേഷണത്തിൽ നിന്ന് ക്ലിനിക്കൽ പ്രയോഗത്തിലേക്കുള്ള യാത്ര ഇപ്പോഴും ശക്തിപ്പെടുത്തേണ്ട മേഖലയാണ്. ഈ രംഗത്ത് കൂടുതൽ ഫലപ്രദമായ ഗവേഷണം നടത്തുകയും ഈ രോഗത്തെ കീഴടക്കുകയും ചെയ്യാൻ ഭാരതത്തിൽ കൂടുതൽ ഗവേഷണം അത്യാവശ്യമാണ്. ക്യാൻസർ ചികിത്സയുടെ ഭാവി ഏത് ദിശയിലേക്ക്? ക്യാൻസർ ചികിത്സയുടെ ഗവേഷണങ്ങൾ അതീവ പ്രതീക്ഷ നൽകുന്നതാണ്. പ്രിസിഷൻ ഓൺകോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത മരുന്ന് കണ്ടെത്തൽ, ക്രിസ്പർ ജീൻ എഡിറ്റിംഗ്, വ്യക്തിഗത ക്യാൻസർ വാക്സിനുകൾ, RNA അടിസ്ഥാനമാക്കിയ ചികിത്സകൾ എന്നിവ പുതിയ സാധ്യതകൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഒരേ ചികിത്സ എല്ലാവർക്കും എന്ന സമീപനത്തിൽ നിന്ന് ഓരോ രോഗിക്കും അനുയോജ്യമായ ചികിത്സ എന്ന ലക്ഷ്യത്തിലേക്കാണ് ക്യാൻസർ ചികിത്സ നീങ്ങുന്നത്. ക്യാൻസർ മരുന്ന് വികസനത്തിൻ്റെ ചരിത്രം ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും വലിയ വിജയഗാഥകളിലൊന്നാണ്. ആദ്യകാല കീമോതെറാപ്പി മരുന്നുകളിൽ നിന്ന് ഇന്നത്തെ ടാർഗറ്റഡ് തെറാപ്പി, ഇമ്യൂണോതെറാപ്പി, പ്രിസിഷൻ മെഡിസിൻ എന്നിവയിലേക്കുള്ള യാത്ര ശാസ്ത്രത്തിൻ്റെ അസാധാരണമായ പുരോഗതിയെ പ്രതിഫലിപ്പിക്കുന്നു.
1: ക്യാൻസർ ചികിത്സയും മരുന്നുകളുടെ കണ്ടുപിടുത്തവും രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ ഡീനും ശാസ്ത്രജ്ഞയുമായ ഡോക്ടർ പ്രിയ ശ്രീനിവാസ് നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: ശാസ്ത്രലോകം സമാപിക്കുന്നു.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: പ്രിയ ശ്രോതാക്കളെ, ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചയ്ക്ക് 12:30. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗായകൻ രവിശങ്കർ. മാണിക്കക്കല്ല് എന്ന ചിത്രത്തിലെ ചെമ്പരത്തി കമ്മലിട്ട് എന്ന ഹിറ്റ് ഗാനത്തിലൂടെ പ്രേക്ഷക മനം കവർന്ന അദ്ദേഹം നിരവധി സിനിമകളിലും ആൽബങ്ങളിലും ശ്രദ്ധേയമായ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ആകാശവാണിക്കായി നിരവധി ലളിതഗാനങ്ങളും അദ്ദേഹം പാടിയിട്ടുണ്ട്. ശ്രോതാക്കൾക്ക് ഗായകൻ രവിശങ്കർ

ശ്രോതാക്കളുമായി സംവദിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321 അല്ലെങ്കിൽ 9495964321. നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321 അല്ലെങ്കിൽ 9495964321. ഹലോ പ്രിയഗീതം ശബ്ദലേഖനം ഇന്ന് ഉച്ചയ്ക്ക് 12:30. അതിഥി ഗായകൻ രവിശങ്കർ.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര. ഇതിൽ ഉറക്കത്തിന്റെ പ്രാധാന്യം ഡോക്ടർ ഷാൻ SB സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

ആകാശവാണി. ഇപ്പോൾ വീണ ആർ മുട്ടറ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം എം ഡി അശോക്. ആരെയും മയക്കുന്ന സൂര്യകാന്തി എന്ന് തുടങ്ങുന്നു ആദ്യഗാനം. രചന കമലൻ പുതുക്കുളം.

0: സമയം 12 മണി കഴിഞ്ഞ് 59 മിനിറ്റും 57 സെക്കൻഡും. ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകായിച്ചിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിഞ്ഞു വേണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഓഹരി കൈമാറ്റം വിദേശ കമ്പനിയുടെ ആധിപത്യത്തിലേക്ക് വഴിവെക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്ലസ് വൺ മെറിറ്റ് പ്രവേശനം നാളെ പൂർത്തിയാകും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരമില്ല. 29th ദേശീയ ഇ ഗവേണൻസ് സമ്മേളനം ഇന്ന് സമാപിക്കും. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 3 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ കടന്ന് USA. നോക്കൌട്ടിൽ ഇനി സ്പെയിൻ ഓസ്ട്രിയ പോരാട്ടം.

0: പ്രധാനമന്ത്രിക്ക് ഇന്ന് രാവിലെ രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണം നൽകിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചടങ്ങിൽ പങ്കെടുത്തു. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാൻ വാർഷിക ഉച്ചകോടി അവസരമൊരുക്കും. നിരവധി ധാരണാപത്രങ്ങളും ഒപ്പുവച്ചേക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിഞ്ഞു വേണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സർക്കാരിന് ഇത് സംബന്ധിച്ചുള്ള കത്ത് ലഭിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞത് പൂർണ്ണമായും വിശ്വസിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാർ കൂടി അറിയാതെ വിഴിഞ്ഞത്തിന്റെ ഓഹരികൾ കൈമാറുന്നത് ശരിയല്ലെന്നും സ്പീക്കർ പറഞ്ഞു. അതേസമയം ഓഹരി വിൽപ്പന അംഗീകരിക്കാനാകില്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കണ്ണൂരിൽ പ്രതികരിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റം വിദേശ കമ്പനിയുടെ ആധിപത്യത്തിലേക്ക് വഴിവെക്കുമെന്നും ഇതിന് സംസ്ഥാന സർക്കാർ വഴങ്ങരുതെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് കൊണ്ട് നാടിനും സർക്കാരിനും നേട്ടമില്ലെന്നും ലാഭം മദ്യ കമ്പനികൾക്ക് മാത്രമാണെന്നും ശ്രീ പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്ലസ് വൺ ഏകജാലക സംവിധാനത്തിലൂടെ മെറിറ്റ് വിഭാഗത്തിലുള്ള മൂന്നാമത്തേതും അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശന നടപടികൾ നാളെ വൈകിട്ട് 5 മണിക്ക് അവസാനിക്കും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. ഒന്നിൽ കൂടുതൽ കോട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചവർ ഏറ്റവും അനുയോജ്യമായ കോട്ടയിലെ പ്രവേശനം തെരഞ്ഞെടുക്കണം. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. കണ്ണൂർ ജില്ലയിലെ പായം ഗ്രാമപഞ്ചായത്തിനെ ബാംബോ ഇൻഡസ്ട്രിയൽ വില്ലേജാക്കി മാറ്റുന്നതിനായി നടപ്പാക്കിയ ഉർവരം പദ്ധതി ശ്രദ്ധേയമാകുന്നു. തൊഴിൽ രഹിതരായ വനിതകളെ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: മനോഹരമായ മ്യൂറൽ പെയിന്റിങ്ങുകൾ, ബാംബൂ മ്യൂറൽ ഡെക്കാപേജ് നിർമ്മാണം, മുളയിലും ഈറ്റയിലും മെടഞ്ഞ കുട്ടകൾ, കരകൗശല വസ്തുക്കൾ എല്ലാം ഏറെ ആകർഷകമാവുകയാണ്. പായം പഞ്ചായത്തിൽ താൽക്കാലികമായി തയ്യാറാക്കിയ ആർട്ട് ഗാലറിയിലാണ് ഇവ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. വയനാട് ജീവൻ ജ്യോതിയുമായി സഹകരിച്ച് 2023 ബാരാപ്പുഴയുടെ കരകളിൽ 10 കിലോമീറ്റർ ദൂരത്തിൽ മുളകൾ നട്ടുപിടിപ്പിച്ചിരുന്നു. 26 ഇനങ്ങളിലായി 5000 മുളകളാണ് നട്ടത്. ഈ മുളന്തണ്ടുകൾ ഉപയോഗപ്പെടുത്തിയാണ് കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചത്.
0: സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. ജയ്പൂരിൽ നടക്കുന്ന 29th ദേശീയ ഇ ഗവേണൻസ് സമ്മേളനം ഇന്ന് സമാപിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും മറ്റ് സംഘടനകളും നടത്തിയ പ്രവർത്തന മികവിന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, വ്യവസായ വിദഗ്ധർ, സ്റ്റാർട്ടപ്പുകൾ, അക്കാദമിക് സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം അതിരൂപത പ്രഥമ മെത്രാപ്പൊലീത്തയും ബഥനി സ്ഥാപകനുമായ ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തയുടെ 73rd ഓർമ്മ പെരുന്നാളിന് തുടക്കമായി. ഖബറിടം സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ ഓർമ്മ പെരുന്നാൾ ദിവസമായ 15 വരെ വിപുലമായ പരിപാടികളോടുകൂടി ഓർമ്മ പെരുന്നാൾ നടക്കും. ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ഈ മാസം 10 റാന്നി പെരുന്നാട്ടിൽ നിന്നും ആരംഭിക്കുന്ന പദയാത്രയിൽ രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള സംഘങ്ങൾ ഒത്തുചേരും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ മടക്കയാത്ര പൂർത്തിയായി. ഇന്നലെ 328 തീർത്ഥാടകരുമായി ഫ്ലൈ അതിൽ എയർലൈൻസിന്റെ അവസാന വിമാനം കണ്ണൂരിലെത്തി. ആകെ 18 വിമാനങ്ങളിലായി 4,987 പേരാണ് തിരികെ എത്തിയത്. ഇത്തവണ 4,519 പേരാണ് കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പോയത്. ഇടുക്കി സന്ദർശിക്കുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ താമസ സൌകര്യമൊരുക്കി ജല അതോറിറ്റി. പൈനാവിലും ചെറുതോണിയിലുമായി പുതുതായി നിർമ്മിച്ച ഗസ്റ്റ് ഹൌസുകൾ പ്രവർത്തനം ആരംഭിച്ചു. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ചെറുതോണിയിൽ AC സ്വീറ്റ് റൂമുകൾ, ഡബിൾ സിംഗിൾ റൂമുകൾ എന്നിവയ്ക്ക് പുറമെ 100 പേരെ ഉൾക്കൊള്ളുന്ന കോൺഫറൻസ് ഹാളും സജ്ജമാക്കിയിട്ടുണ്ട്. പൈനാവിൽ 3 AC സീറ്റ് റൂമുകളും ഡബിൾ റൂമുകളുമാണ് ഒരുക്കിയിരിക്കുന്നത്.

0: 80 രൂപ മുതൽ 3000 രൂപ വരെയാണ് പ്രതിദിന നിരക്ക്. കോൺഫറൻസ് ഹാളിന് 10000 രൂപയാണ് വാടക. നിലവിൽ ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം ലഭ്യമാക്കിയിട്ടില്ല.
1: സംസ്ഥാന ജൂനിയർ ബോയ്സ് ഹോക്കി ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കം. കൊല്ലത്ത് നടന്ന ജൂനിയർ ഗേൾസ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ എറണാകുളത്തെ 1-2 പരാജയപ്പെടുത്തി തിരുവനന്തപുരം ജേതാക്കളായി. ലോകകപ്പ് ഫുട്ബോളിൽ അവസാന 16 മുന്നേറി USA. കളിക്കാരുടെ എണ്ണം 10 ചുരുങ്ങിയിട്ടും എതിരില്ലാത്ത 2 ബോസ്നിയ ഹെർസഗോവിനയെ US പരാജയപ്പെടുത്തിയത്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: തുടക്കം മുതലേ ആക്രമിച്ചു കളിച്ച USAക്കായിരുന്നു മത്സരത്തിൽ മുൻതൂക്കം. ആദ്യ പകുതിയുടെ അവസാന മിനിറ്റിൽ ബോസ്നിയൻ പ്രതിരോധത്തിന്റെ പിഴവ് മുതലെടുത്താണ് ബലോഗൻ അമേരിക്കയെ മുന്നിലെത്തിച്ചത്. രണ്ടാം പകുതിയിൽ വിവാദപരമായ തീരുമാനത്തിലൂടെ ചുവപ്പ് കാർഡ് കണ്ട് ബലോഗൻ പുറത്തായതോടെ അവസാന അരമണിക്കൂർ അമേരിക്ക 10 കളിച്ചത്. July 6 സിയാറ്റിൽ നടക്കുന്ന പ്രീ ക്വാർട്ടറിൽ സെനഗലിനെ വീഴ്ത്തിയ ബെൽജിയമാണ് അമേരിക്കയുടെ എതിരാളികൾ.
1: നേരത്തെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ കോംഗോയെ 1-2 പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടും പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇന്ന് അർദ്ധരാത്രി സ്പെയിൻ ഓസ്ട്രിയയും പുലർച്ചെ പോർച്ചുഗൽ ക്രൊയേഷ്യയും നേരിടും. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് 2 സെമിഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11 മത്സരം ആരംഭിക്കും. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീം വരുന്ന ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഓസ്ട്രേലിയയെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മഴമൂലം ഉപേക്ഷിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 7 നഷ്ടത്തിൽ 189 റൺസ് നേടിയെങ്കിലും മഴമൂലം മത്സരം തടസ്സപ്പെട്ടതിനാൽ ഇംഗ്ലണ്ടിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല. 5 മത്സര പരമ്പരയിലെ 2 മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിൽ നടക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 267 പോയിന്റ് ഉയർന്ന് 77,160. നിഫ്റ്റി 73 നേട്ടത്തിൽ 24,079 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ ഇന്ന് രാവിലെ വർധനമുണ്ടായെങ്കിലും പിന്നീട് വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. രാവിലെ പവന് 1,680 കൂടി 1,06,000 സ്വർണവില. 10 പവന് 560 താഴ്ന്ന് 1,05,440. സ്വാതി തിരുനാൾ സംഗീത സഭയുടെയും ഗാന്ധിഭവന്റെയും ആഭിമുഖ്യത്തിൽ പത്തനാപുരം ഗാന്ധിഭവൻ തിയേറ്റർ ഇന്ത്യ കൂടെന്ന നാടകം അവതരിപ്പിക്കും. തിരുവനന്തപുരം കാർത്തിക തിരുനാൾ ഓഡിറ്റോറിയത്തിൽ നാളെ വൈകിട്ട് 6 അവതരണം. സംസ്ഥാനത്ത് 7 കൂടി ഇന്നലെ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ 3 വീതവും തിരുവനന്തപുരത്ത് 1 രോഗബാധ. 146 ഡെങ്കിപ്പനിയും 30 എലിപ്പനിയും 11 മലേറിയയും ഇന്നലെ സ്ഥിരീകരിച്ചു. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ രാസലഹരിയുമായി കളമശ്ശേരിയിൽ നിന്നും 2 യുവാക്കളെ കൊച്ചി സിറ്റി പോലീസ് പിടികൂടി. ആലുവ എടത്തല സ്വദേശി സഹൽ, കളമശ്ശേരി സ്വദേശി ആഷിഫ് എന്നിവരാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ തകായിച്ചിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിഞ്ഞു വേണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഓഹരി കൈമാറ്റം വിദേശ കമ്പനിയുടെ ആധിപത്യത്തിലേക്ക് വഴിവെക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്ലസ് വൺ മെറിറ്റ് പ്രവേശനം നാളെ പൂർത്തിയാകും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരമില്ല. 29th ദേശീയ ഇ ഗവേണൻസ് സമ്മേളനം ഇന്ന് സമാപിക്കും. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ കടന്ന USA. നോക്കൌട്ടിൽ ഇനി സ്പെയിൻ ഓസ്ട്രിയ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി.

0: ഉറക്കത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രകൃതി ചികിത്സാ വിദഗ്ധനും യോഗ പരിശീലകനുമായ ഡോക്ടർ ഷാൻ എസ് ബി സംസാരിക്കുന്നു.
1: എല്ലാവർക്കും പരിചിതമാണ്, പക്ഷെ ആരും അതിനെ ഗൗരവമായി എടുക്കാറില്ല. അതാണ് ഉറക്കം. ഉറക്കം കുറഞ്ഞാൽ എന്താണ് കുഴപ്പം? ഇങ്ങനെ ചിന്തിക്കുന്നവർ ഇന്ന് ധാരാളമുണ്ട്. രാത്രി വൈകി ഫോൺ നോക്കുന്നു, ക്ഷീണിച്ച് എഴുന്നേൽക്കുന്നു, ചായ കുടിച്ചോടുന്നു. ഇത് ദിവസവും ആവർത്തിക്കുന്നു. ഒടുവിൽ ഇത് ശീലമാകുന്നു, ശീലം രോഗമാകുന്നു. എന്താണ് ഉറക്കം? ഉറക്കം വെറും വിശ്രമമല്ല. ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരം ഒരു തിരക്കേറിയ ആശുപത്രി പോലെയാണ് പ്രവർത്തിക്കുന്നത്. തലച്ചോർ ദിവസം മുഴുവൻ ശേഖരിച്ച വിഷവസ്തുക്കൾ പുറന്തള്ളുന്നു, തകർന്ന കോശങ്ങൾ നന്നാക്കുന്നു, രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നു, ഹോർമോണുകൾ ബാലൻസ് ആകുന്നു, ഓർമ്മകൾ

ഉറപ്പിക്കുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഉറക്കം ശരീരത്തിൻ്റെ ദൈനംദിന അറ്റകുറ്റപ്പണിയാണ്. ഇത് നടക്കുന്നത് നമ്മൾ ഉറങ്ങുമ്പോൾ മാത്രമാണ്. ആയുർവേദം ഉറക്കത്തെ നിദ്ര എന്നാണ് വിളിക്കുന്നത്. ഭക്ഷണം, ബ്രഹ്മചര്യം, നിദ്ര, ഈ മൂന്ന് സ്തംഭങ്ങളിൽ ഒന്നാണ് ഉറക്കം. ആരോഗ്യത്തിൻ്റെ ആണിക്കല്ലാണ് ഉറക്കം. എന്തുകൊണ്ട് ഉറക്കം അത്ര പ്രധാനമാണ്? നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒരു ദിവസം ഉടനീളം ഉപയോഗിച്ചാൽ അത് ചാർജ് ചെയ്യണ്ടേ? ചാർജില്ലാത്ത ഫോൺ ഒരു ദിവസം ഓടും, ഒരു പക്ഷേ രണ്ട് ദിവസം, പിന്നെ അണഞ്ഞു പോകും. നമ്മുടെ ശരീരവും ഇതുപോലെയാണ്. ഉറക്കക്കുറവ് ദീർഘകാലം തുടർന്നാൽ പ്രമേഹ സാധ്യത ഇരട്ടിക്കുന്നു, ഹൃദ്രോഗം വരാനുള്ള സാധ്യത കൂടുന്നു, ഭാരം കൂടുന്നു, ഓർമ്മക്കുറവ് ഉണ്ടാകുന്നു, ആയുസ് കുറയുകയും ചെയ്യുന്നു. എങ്ങനെ ഉറക്കക്കുറവ് ഉണ്ടാകുന്നു എന്ന് നോക്കാം. ഇന്ന് ഉറക്കക്കുറവിന്റെ ഏറ്റവും വലിയ കാരണം സ്ക്രീൻ, മൊബൈൽ, ടെലിവിഷൻ, ലാപ്ടോപ്പ് എന്നിവയാണ്. ഇവ പുറപ്പെടുവിക്കുന്ന ബ്ലൂ ലൈറ്റ് തലച്ചോർ ഉൽപ്പാദിപ്പിക്കുന്ന മെലറ്റോണിൻ എന്ന ഉറക്ക ഹോർമോണിനെ തടയുന്നു. കൂടാതെ ജോലിഭാരം, ഉത്കണ്ഠ, ക്രമമില്ലാത്ത ഭക്ഷണം, ഉച്ചയ്ക്ക് ശേഷം ചായ, കോഫി, ശബ്ദമുള്ള അന്തരീക്ഷം, ഇവ ഉറക്കത്തിന്റെ ഗുണനിലവാരം നശിപ്പിക്കുന്നു. എപ്പോഴാണ് ആശങ്കപ്പെടേണ്ടത്? ഒരു ദിവസം ഉറക്കം കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികം. ഒരാഴ്ച ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഒരു മാസത്തിൽ കൂടുതൽ ഉറക്കപ്രശ്നം തുടർന്നാൽ ഡോക്ടറെ കണ്ടിരിക്കണം. ഉറക്കത്തിൽ കൂർക്കം വലി, ഉറക്കത്തിനിടെ ശ്വാസം നിൽക്കുന്ന പ്രതിവിധി, ഇവ സ്ലീപ്പ് ആപ്നിയ എന്ന അവസ്ഥയാണ്. ഇത് ഗൗരവമുള്ള അവസ്ഥയാണ്, അവഗണിക്കരുത്. ഉറക്കക്കുറവിന്റെ സങ്കീർണതകളെക്കുറിച്ച് നോക്കാം. ടൈപ്പ് 2 പ്രമേഹം ഉള്ളവരിൽ ഇൻസുലിൻ ശരിക്ക് പ്രവർത്തിക്കുന്നത് തടസ്സപ്പെടും. രക്തസമ്മർദ്ദം ഉയരുന്നതിനും ഹൃദയത്തിന് ക്ഷീണം കൂടുതലായി അനുഭവപ്പെടുന്നതും ഹൃദ്രോഗത്തിന് കാരണമാകാം, അല്ലെങ്കിൽ ഹൃദ്രോഗികൾക്ക് കൂടുതലായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഭാരക്കൂടുതൽ, വിശപ്പ് കൂട്ടുന്ന ഹോർമോണുകൾ കൂടും, നിയന്ത്രണം നഷ്ടപ്പെടും, വിഷാദം, മനസ്സ് ഉലഞ്ഞു പോവുകയും ചെയ്യും. അൽഷിമേഴ്സ് പോലെയുള്ള അവസ്ഥകൾ ഇതിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗവേഷണങ്ങൾ ഇന്ന് ഇത് പറയുന്നുണ്ട്. രോഗപ്രതിരോധ ശേഷി കുറയുന്നതിനും ചെറിയ അണുബാധ പോലെയുള്ളവ ഉണ്ടാകുന്നതിനും കാരണമാണ് ഉറക്കക്കുറവ്. നാച്ചുറോപ്പതി സമീപനം എന്താണെന്ന് നോക്കാം. നാച്ചുറോപ്പതിയിൽ ഉറക്കത്തെ റീസ്റ്റോറേറ്റീവ് വൈറ്റൽ ഫോഴ്സ് അഥവാ ഉറക്കം ശരിയല്ലെങ്കിൽ ശരീരത്തിലെ പ്രാണശക്തി ക്ഷയിക്കുന്നു എന്ന് പറയുന്നു. ഹൈഡ്രോതെറാപ്പി അഥവാ വെള്ളം കൊണ്ട് എങ്ങനെ ഉറക്കത്തെ മെച്ചപ്പെടുത്താം എന്ന് നോക്കാം. ഉറങ്ങുന്നതിന് 20 മിനിറ്റ് മുൻപ് ഇരുകാലുകളും ചൂടുവെള്ളത്തിൽ മുക്കിവെക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നാഡികൾ ശക്തമാകാൻ കാരണമാകുന്നു. 15 മുതൽ 20 മിനിറ്റ് വരെ ഇപ്രകാരം കാലുകൾ മുക്കിവെക്കുന്നത് രക്തയോട്ടം കൂടുന്നതിനും നാഡികൾ ശാന്തമാകുന്നതിനും കാരണമാകുന്നു. ഇത് നല്ലൊരു ഉറക്കം കിട്ടുന്നതിന് സഹായകരവുമാണ്. സൺ എക്സ്പോഷർ അഥവാ രാവിലെ 10 മുതൽ 20 മിനിറ്റ് സൂര്യപ്രകാശം കൊള്ളുന്നത് മെലറ്റോണിന്റെ ഉൽപ്പാദനം ക്രമപ്പെടുത്തുന്നതിന് സഹായിക്കുന്നതാണ്. മഡ്തെറാപ്പി അഥവാ മണ്ണുകൊണ്ടുള്ള ചികിത്സ. നേവൽ ഏരിയയിൽ അല്ലെങ്കിൽ പൊക്കിളിന് ചുറ്റും ഒരു മൺ പാക്ക്, അതായത് മണ്ണിനെ ഒരു തുണിയിൽ ഒരു പാക്ക് പോലെയാക്കി എടുത്തിട്ട് വയ്ക്കുക. നാഡി സ്ഥിരത ഉണ്ടാക്കുന്നതിനും ഉറക്കം മെച്ചപ്പെടുത്തുന്നതിനും ഈ പാക്ക് വളരെ ഗുണകരമാണ്. ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുൻപ് ഭക്ഷണം കഴിക്കണം. ദഹനം കഴിഞ്ഞു വേണം ഉറങ്ങാൻ. ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് ഭക്ഷണം കഴിച്ചാൽ ഉറക്കവും ശരിയാവില്ല, നിങ്ങളുടെ ദഹനവും ശരിയാകുന്നതല്ല. യോഗ സമീപനം. വിപരീതകർണി ആസന. ഭിത്തിയിൽ കാൽ ചേർത്ത് കിടന്നുകൊണ്ട് പാരാസിമ്പത്തറ്റിക് മോഡ് അഥവാ കാലുകൾ ഭിത്തിയിലേക്ക് ഉയർത്തിവെക്കുന്നത് കാരണത്താൽ പാരാസിമ്പത്തറ്റിക് മോഡ് ഉണ്ടാവുകയും ഉറക്കം എളുപ്പമാവുകയും ചെയ്യുന്നതാണ്. അതായത് കാലിൽ നിന്നും രക്തം താഴോട്ട് ഒഴുകി വരുന്നത് കൊണ്ട് തന്നെ ഉറക്കം മെച്ചപ്പെടുന്നതിന് സഹായകരമാണ്. ബലാസന. ബലാസന ചെയ്യുന്ന കാരണത്താൽ ശ്വാസഗതി സ്ഥിരപ്പെടുന്നു. ഇത് ശരീരത്തിലെ ക്ഷീണം കുറയ്ക്കുന്നതിന് സഹായകരമാണ്. ദിവസവും ശവാസന പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഉറക്കുന്നതിന് മുൻപ് 10 മിനിറ്റ് ശരീരവും പൂർണ്ണമായി വിശ്രമിക്കുന്നതിലേക്ക് കാരണമാകും. നാഡിശോധന പ്രാണായാമ ചെയ്യുന്നതിലൂടെ, അതായത് അനുലോമ വിലോമ, ഇടതു നാസാദ്വാരവും ഉപയോഗിക്കുന്നതും വലത് നാസാദ്വാരം ഉപയോഗിക്കുന്നതും, ഇപ്രകാരം ചെയ്യുന്നത് പാരാസിമ്പതറ്റിക് സിസ്റ്റത്തിനെ ഉത്തേജിപ്പിക്കുകയും ഉറക്കം കൂടുതലായി വരുന്നതിനും സഹായകരമാണ്. നല്ല ഉറക്കത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നന്നായി ഉറങ്ങുകയാണെങ്കിൽ ഓർമ്മശക്തി കൂടും, ഏകാഗ്രത മെച്ചപ്പെടും, ഭാരം നിയന്ത്രണത്തിലാവുകയും മനസ്സ് ശാന്തമാവുകയും ചർമ്മം തിളങ്ങുകയും ചെയ്യുന്നതാണ്. ഉറക്കമാണ് ഏറ്റവും വലിയ ബ്യൂട്ടി ട്രീറ്റ്മെന്റ്. രോഗപ്രതിരോധ ശേഷി ഉയർത്തുന്നതിനും ഉറക്കം സഹായകരമാണ്. ആയുസ് കൂടുന്നതിനും ശരിയായ ഉറക്കം അത്യന്താപേക്ഷിതമാണ്.

0: ഞാൻ 5 മണിക്കൂർ ഉറങ്ങിയാൽ മതി, ഞാൻ ശീലിച്ചതാണ്. ഇത് ഒരു അപകടകരമായ തെറ്റിദ്ധാരണയാണ്. ശരീരം അഡ്ജസ്റ്റ് ചെയ്യും, പക്ഷേ ഉള്ളിൽ ക്ഷയം തുടരും. അതുകൊണ്ട് തന്നെ കൃത്യമായ ഉറക്കം വളരെ ആവശ്യകരമാണ്. ഉറക്കം ആഡംബരമല്ല, അത് ആരോഗ്യത്തിന്റെ അടിത്തറയാണ്. ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്താന്ന് നോക്കാം. ഒരേ സമയം ഉറങ്ങുകയും ഉണരുകയും ചെയ്യുക. ആഴ്ചയിൽ 7 ദിവസവും ഇപ്രകാരം തന്നെ ചെയ്യുന്നതാണ് വളരെ ഉത്തമം. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപ് സ്ക്രീൻ ഒഴിവാക്കുക. കിടക്കുന്ന മുറി ഇരുട്ടും തണുപ്പും ശബ്ദരഹിതവുമായി സൂക്ഷിക്കേണ്ടതുമാണ്. ഉറങ്ങുന്നതിന് 2.5 മണിക്കൂർ മുൻപ് ഭക്ഷണം കഴിക്കുക. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ചായ കോഫി ഒഴിവാക്കുക. ഉറങ്ങുന്നതിന് മുൻപ് 1 ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക. ദിവസവും 30 മിനിറ്റ് നടത്തം. ഇത് ഉറക്കത്തിന്റെ ഗുണനിലവാരം ഇരട്ടിയാക്കും. ഇന്ന് രാത്രി ആ ഫോൺ താഴെ വയ്ക്കൂ. ഉറക്കം ഔഷധമാണ്, 1 രൂപ ചിലവില്ലാതെ ലഭിക്കുന്ന ഔഷധം.
1: ഉറക്കത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് പ്രകൃതി ചികിത്സാ വിദഗ്ധനും യോഗ പരിശീലകനുമായ ഡോക്ടർ ഷാൻ SB.
2: കൊതുകിനെ തുരത്താം, ജീവൻ രക്ഷിക്കാം.
3: ഏഡിസ് കൊതുകുകൾ കെട്ടിനിൽക്കുന്ന തീരെ ചെറിയ അളവിലുള്ള വെള്ളത്തിൽ പോലും മുട്ടയിട്ട് വളരാനിടയുണ്ട്. അതിനാൽ വീട്, സ്ഥാപനങ്ങൾ തുടങ്ങിയ കെട്ടിടങ്ങളുടെ അകത്തും മേൽക്കൂരകളിലും പരിസരത്തും വെള്ളം കെട്ടിനിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
2: ദീർഘനാൾ അടഞ്ഞുകിടക്കുന്ന സ്ഥാപനങ്ങളിൽ കൊതുകുകൾ ധാരാളമായി മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുണ്ട്. അതിനാൽ കെട്ടിടത്തിനുള്ളിലും ടെറസ്, സൺഷേഡുകൾ, കെട്ടിടത്തിന്റെ പരിസരം എന്നിവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുക്കിക്കളയുകയും പാഴ്വസ്തുക്കൾ സംസ്കരിക്കുകയും കൊതുക് നിർമാർജ്ജനം ഉറപ്പുവരുത്തുകയും വേണം. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ കൊതുക് വളരാനിടയുള്ള എല്ലാ വസ്തുക്കളും സുരക്ഷിതമായി സംസ്കരിച്ച് കൂത്താടികളെ നശിപ്പിക്കേണ്ടതാണ്.
3: മാർക്കറ്റുകളിൽ മത്സ്യം സൂക്ഷിക്കുന്ന പെട്ടികൾ, വീട്ടുമുറ്റത്തും പുരയിടത്തിലും എറിഞ്ഞു കളഞ്ഞ പാത്രങ്ങൾ, ചിരട്ടകൾ, തൊണ്ട്, ടയർ, മുട്ടത്തോട്, ടിന്നുകൾ തുടങ്ങിയവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കൊതുക് വളരാം. അവ വലിച്ചെറിയാതെ നശിപ്പിക്കുകയോ വെള്ളം കെട്ടിനിൽക്കാതെ കമഴ്ത്തി വെക്കുകയോ ചെയ്യുക.
2: റബ്ബർ മരങ്ങളിൽ വെച്ചിട്ടുള്ള ചിരട്ടകളിലും കവുങ്ങിൻ തോട്ടങ്ങളിൽ വീണുകിടക്കുന്ന പാളകളിലും മരപ്പത്തുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും കൊതുകുകൾ മുട്ടയിടാം. അതിനാൽ തോട്ടങ്ങളിൽ കൊതുക് പെരുകുന്നില്ലെന്ന് ഉറപ്പാക്കുക.
3: വീട്ടിനുള്ളിൽ പൂച്ചട്ടികൾക്ക് താഴെ വെള്ളം കെട്ടി നിൽക്കുന്ന പാത്രങ്ങളിലും ഫ്രിഡ്ജിനടിയിലുള്ള വെള്ളം നിൽക്കുന്ന ട്രേയിലും കൊതുക് മുട്ടയിടാൻ സാധ്യതയുണ്ട്. ഫ്രിഡ്ജിനടിയിലെ ട്രേ ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കുക. ജലദൌർലഭ്യമുള്ള പ്രദേശങ്ങളിൽ ജലം സംഭരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും ഭദ്രമായി അടച്ചു സൂക്ഷിക്കുക. ധാരാളം പാനീയങ്ങൾ കുടിക്കുക. ഏതു പനിയും പകർച്ചപ്പനി ആകാമെന്നതിനാൽ സ്വയം ചികിത്സ അരുത്.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 57 സെക്കൻഡും. ഇനി വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രിക്ക് ന്യൂഡൽഹിയിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. 2025-26 സാമ്പത്തിക വർഷത്തെ എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.2% EPFO. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി 4,822 തീർത്ഥാടകരുടെ ആദ്യ സംഘം യാത്ര പുറപ്പെട്ടു. തെക്കുപടിഞ്ഞാറൻ കാലവർഷം 3 ദിവസത്തിനകം ഉത്തരേന്ത്യയിലെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 13 മരണം. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചിക്ക് ന്യൂഡൽഹിയിൽ ഊഷ്മള സ്വീകരണം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ജപ്പാൻ പ്രധാനമന്ത്രി ഹൈദർ

0: ഹൈദരാബാദ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിലും ഇരു നേതാക്കളും പങ്കെടുക്കും. ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനായി തകായിച്ചിയുമായി നടത്തുന്ന ചർച്ചകളെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ജപ്പാൻ ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ മേഖലകളും ഇരു നേതാക്കളും അവലോകനം ചെയ്യും. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്യവേ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭീകരതയെ ഒരു സാഹചര്യത്തിലും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന നിലപാട് ഇന്ത്യ ആവർത്തിച്ചു.
1: India has been a victim of cross-border terrorism for decades. Our people have paid a terrible price, and this experience has shaped India's zero-tolerance approach. Irrespective of any grievance, political cause, or strategic calculation, terrorism in all its forms and manifestations must be condemned unequivocally. India has worked to strengthen the global focus on terror financing. We have supported capacity building, South-South cooperation, and strengthening of multilateral frameworks. India believes that counter-terrorism should not be hollowed out by false equivalences or politicized narratives.
0: കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിൽ എത്തി. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം, നിക്ഷേപം തുടങ്ങിയ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഫ്രഞ്ച് ധനമന്ത്രി റോളണ്ട് ലെസ്ക്യൂറിന്റെയും ശ്രീമതി നിർമ്മലാ സീതാരാമന്റെയും അധ്യക്ഷതയിൽ ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചയും നടക്കും. 29th ദേശീയ ഇ ഗവേണൻസ് സമ്മേളനം ഇന്ന് ജയ്പൂരിൽ സമാപിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും മറ്റ് സംഘടനകളും നടത്തിയ പ്രവർത്തന മികവിനുള്ള ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങൾ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് സമ്മാനിക്കും. കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, വിദഗ്ധർ, സ്റ്റാർട്ടപ്പ്, അക്കാദമിക് മേഖലകളിലെ പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. രാജ്യതലസ്ഥാനത്തെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുള്ള ശൈത്യകാല മലിനീകരണ മാസ്റ്റർ പ്ലാൻ ഡൽഹി സർക്കാർ വിജ്ഞാപനം ചെയ്തു. എല്ലാ വർഷവും നവംബർ 1 മുതൽ ഫെബ്രുവരി 28 വരെ പ്രാബല്യത്തിൽ വരുന്ന സ്ഥിരം മാസ്റ്റർ പ്ലാനാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതുപ്രകാരം മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഡൽഹിയിലെ പെട്രോൾ പമ്പുകളിലും CNG LPG ഇന്ധന സ്റ്റേഷനുകളിലും വർഷം മുഴുവൻ ഇന്ധനം നൽകില്ല. എന്നാൽ CNG വാഹനങ്ങൾ, ആംബുലൻസുകൾ, അഗ്നിരക്ഷാസേന, മറ്റവശ്യ സേവനങ്ങൾ എന്നിവയ്ക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ സേവന കാലാവധി 1 വർഷം കൂടി നീട്ടി നൽകി കേന്ദ്ര സർക്കാർ. അടുത്ത വർഷം ജൂലൈ 14 വരെയാണ് കാലാവധി നീട്ടി നൽകിയത്. 2024 ജൂലൈ 15 അദ്ദേഹം വിദേശകാര്യ സെക്രട്ടറിയായി ചുമതലയേറ്റത്. മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി രാജിവെച്ചു എന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ജനറൽ ദ്വിവേദിയുടെ രാജിയെ തുടർന്ന് ജനറൽ ധീരജ് സേത്തിന് പദവി കൈമാറി എന്നാണ് വ്യാജ വീഡിയോയിൽ പ്രചരിപ്പിക്കുന്നത്. 4 പതിറ്റാണ്ടിലേറെയുള്ള സേവനത്തിന് ശേഷം ജനറൽ ദ്വിവേദി വിരമിക്കുകയായിരുന്നുവെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.25% നിശ്ചയിച്ച് EPFO വിജ്ഞാപനം പുറപ്പെടുവിച്ചു. തൊഴിൽ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണ് 1952 EPF പദ്ധതി പ്രകാരമുള്ള പുതിയ നിരക്കുകൾ കൊണ്ടുവന്നത്. അംഗങ്ങളുടെ EPF അക്കൌണ്ടുകളിലേക്ക് അംഗീകൃത പലിശ ലഭ്യമാക്കാൻ റീജിയണൽ സോണൽ ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമർനാഥ് തീർത്ഥാടനത്തിനുള്ള ആദ്യ സംഘം യാത്ര പുറപ്പെട്ടു. 4822 തീർത്ഥാടകരാണ് ആദ്യ ബാച്ചിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഭഗവതി നഗർ യാത്രീ നിവാസ് ബേസ് ക്യാമ്പിൽ യാത്രയുടെ ഫ്ളാഗ് ഓഫ് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ നിർവഹിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ അമർനാഥ് യാത്രയിൽ പങ്കെടുക്കുന്നതിനായി ജമ്മുവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർത്ഥാടനം സുഗമമാക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ജമ്മു ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിഞ്ഞുവേണം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന നടത്തേണ്ടതെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സർക്കാരിന് ഇത് സംബന്ധിച്ചുള്ള കത്ത് ലഭിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചത്. സംസ്ഥാന സർക്കാർ കൂടി അറിയാതെ വിഴിഞ്ഞത്തിന്റെ ഓഹരികൾ കൈമാറുന്നത് ശരിയല്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, തീരങ്ങളിൽ.

0: ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തെക്കുപടിഞ്ഞാറൻ കാലവർഷം 3 ദിവസത്തിനകം ഉത്തരേന്ത്യയിലെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹി, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാനിലെ ചില പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഇതിനകം ശക്തമായ മഴ ലഭിച്ചു. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 13 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. തുടർച്ചയായി ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ട് റഷ്യ നടത്തിയ രാത്രികാല ആക്രമണങ്ങളിലാണ് ഈ നാശനഷ്ടം ഉണ്ടായത്. ആക്രമണ മുന്നറിയിപ്പിനെ തുടർന്ന് നഗരത്തിലുടനീളം സൈറനുകൾ മുഴങ്ങിയതോടെ പ്രദേശവാസികൾ മെട്രോ സ്റ്റേഷനുകളിൽ അഭയം പ്രാപിച്ചു. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് മത്സരത്തിൽ ഇന്ന് രാത്രി 12:30 മത്സരത്തിൽ സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു ഗോൾ പോലും വഴങ്ങാതെ അപരാജിതരായി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് സ്പെയിൻ നോക്കൌട്ടിലേക്ക് പ്രവേശിച്ചത്. രാവിലെ 4:30 മത്സരത്തിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ലൂക്ക മോട്രിച്ചിന്റെ ക്രൊയേഷ്യയെ നേരിടും. ഇന്ന് രാവിലെ നടന്ന കളിയിൽ അമേരിക്ക ഏകപക്ഷീയമായ 2 ഗോളിന് ബോസ്നിയയെ പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ സെനഗലിനെ 2-3 ഗോളിന് ബെൽജിയം തോൽപ്പിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസ് നേടിയെങ്കിലും മഴ മൂലം മത്സരം തടസ്സപ്പെട്ടതിനാൽ ആതിഥേയരായ ഇംഗ്ലണ്ടിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല. 5 മത്സര പരമ്പരയിലെ 2-ാമത്തെ മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിൽ നടക്കും. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് 2-ാം സെമിഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11:00 മത്സരം ആരംഭിക്കും. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീം വരുന്ന ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഓസ്ട്രേലിയയെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 267 പോയിന്റ് ഉയർന്ന് 77,160ലും നിഫ്റ്റി 73 പോയിന്റ് നേട്ടത്തിൽ 24,079ലും വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ ഇന്ന് രാവിലെ വർധനയുണ്ടായെങ്കിലും പിന്നീട് വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. രാവിലെ പവന് 1,680 രൂപ കൂടി 1,06,000 രൂപയായിരുന്നു ഇന്നത്തെ സ്വർണവില. എന്നാൽ 10 മണിയോടെ പവന് 560 രൂപ താഴ്ന്ന് 1,05,440 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് 13,180 രൂപയാണ് ഇന്നത്തെ വില. ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ നടത്തിയ പരിശോധനയിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുമായി ബന്ധമുള്ള 4 പേർ അറസ്റ്റിലായി. ദേശീയ തലസ്ഥാനത്ത് വൻതോതിലുള്ള ഭീകരാക്രമണങ്ങൾ നടത്താൻ പ്രതികൾ പദ്ധതിയിട്ടിരുന്നതായി പോലീസ് വ്യക്തമാക്കി. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ വിദേശ നിർമ്മിത ആയുധങ്ങളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. വെള്ളപ്പൊക്കം നാശം വിതച്ച അസമിന് എല്ലാവിധ പിന്തുണയും ഉറപ്പാക്കി കേന്ദ്ര സർക്കാർ. കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, കിരൺ റിജിജു തുടങ്ങിയവർ സ്ഥിതിഗതികൾ വിലയിരുത്തി. 13 ജില്ലകളിലാണ് വെള്ളപ്പൊക്കം ഏറെ നാശം വിതച്ചത്. 72,000-ത്തിലധികം ജനങ്ങളെയാണ് വെള്ളപ്പൊക്കത്തിന്റെ കെടുതികൾ ബാധിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രിക്ക് ന്യൂഡൽഹിയിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. 2025-26 സാമ്പത്തിക വർഷത്തെ എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.25% EPFO. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി. 4,822 തീർത്ഥാടകരുടെ ആദ്യ സംഘം യാത്ര പുറപ്പെട്ടു. തെക്കുപടിഞ്ഞാറൻ കാലവർഷം 3 ദിവസത്തിനകം ഉത്തരേന്ത്യയിലെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 13 മരണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി ഇപ്പോൾ ഒരു വട്ടം കൂടി. ഇന്ന് ഒരു വട്ടം കൂടിയിൽ എം ജി രാധാകൃഷ്ണൻ സംഗീത സംവിധാനം നിർവഹിച്ച ഗാനങ്ങൾ കേൾക്കാം. അഗ്നിദേവൻ എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാർ പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി.

ഇന്നത്തെ ഒരുവട്ടം കൂടിയിൽ എം ജി രാധാകൃഷ്ണൻ സംഗീത സംവിധാനം നിർവഹിച്ച ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം അദ്വൈതം എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. ഗാനരചന കൈതപ്രം.

0: ഭാരത് സ്കിൽ കണക്ട് പോർട്ടൽ വഴി നൈപുണ്യ പരിശീലനത്തിനുള്ള പഠന സാമഗ്രികൾ മലയാളം ഉൾപ്പെടെ 12 പ്രാദേശിക ഭാഷകളിൽ ലഭ്യമാണ്. വിഷയം മനസ്സിലാക്കി പഠിക്കാനും പരീക്ഷകൾക്ക് തയ്യാറെടുക്കാനും ഇത് സഹായിക്കുന്നു. നിങ്ങളുടെ മാതൃഭാഷയിൽ തന്നെ സാങ്കേതിക അറിവ് നേടൂ, ഒരു മികച്ച നാളേക്ക് തയ്യാറെടുക്കൂ.
1: ഒരു വട്ടം കൂടി തുടരുന്നു. ചാമരം എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനം. ഗാനരചന പൂവച്ചൽ ഖാദർ.

മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം ഒന്നാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ജിജിൻ അതിയന്നൂർ, ലിജിൻ കുന്നിലേത്ത്, ലൈസ അഗസ്റ്റിൻ, രഘു ചന്ദ്രിക, ബിൻസിലാൽ ചിതറ, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, എ ജെ സലീം, അനീഷ് നായർ, കലവൂർ ബിസി, പി എം ലാൽ, എ കെ സുജിത്ത്, ജയദേവ് കോട്ടയം, സുഷമ അനിൽ, സുനിത ടി എസ്, മീര വിജയകുമാർ. സംവിധാനം റൂബി ബാബു.

0: മോളെ, മോളെ ചിത്ര, എഴുന്നേക്ക്, നേരം എത്രയായി? വേഗം എഴുന്നേറ്റ് കുളിച്ച് റെഡിയാകാൻ നോക്ക്.
1: എന്താ അമ്മ ഇത്? അവധിയായിട്ടും എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ?
0: അവധിയാണെന്ന് വെച്ച് സൂര്യൻ ഉച്ചയിലെത്തുന്നവരെ പെൺകുട്ടികൾ കിടന്ന് ഉറങ്ങേ. മതി മതി, എഴുന്നേക്ക്, കുളിച്ച് ആ കുഴുമ്പിൽ ഭഗവതി ക്ഷേത്രം വരെ ഒന്ന് പോയിട്ട് വാ. നിന്റെ

0: പേരിലൊരു അർച്ചനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. വേഗം പോയി പ്രസാദം വാങ്ങി വാ. എഴുന്നേക്ക്.
1: അമ്പലത്തിലൊക്കെ അമ്മ തന്നെ പോയാ മതി, ഞാൻ ഇത്രയും കൂടി ഉറങ്ങട്ടെ.
0: ഡേ, എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട ചിത്ര. നിന്റെ ഒരു നല്ല കാര്യത്തിനു വേണ്ടിയാ അമ്പലത്തിൽ വഴിപാട് കഴിപ്പിക്കുന്നത്. എന്നെ പെണ്ണു കാണാനല്ലല്ലോ ഇന്ന് ആൾക്കാർ വരുന്നത്. വേഗം ചെല്ല്.
1: അത് വേണമെങ്കിൽ ആലോചിക്കാവുന്നതാണ്, വേണമെങ്കിൽ അവർ അമ്മയെ കണ്ടോട്ടെ, അച്ഛൻ എന്തായാലും ഹാപ്പി ആയിരിക്കും.
0: ഈ പെണ്ണ് എന്നെ കൊണ്ട് നീ രാവിലെ തന്നെ പറയിപ്പിക്കല്ലേ.
2: എന്താ കമല ഇത്, അവൾ ഇത്തിരി നേരം കൂടി ഉറങ്ങിക്കോട്ടെ. അമ്പലത്തിൽ നിന്നുള്ള പ്രസാദമൊക്കെ ഞാൻ പോയി വാങ്ങിച്ചോളാം.
0: അയ്യ, മോക്ക് പറ്റിയ അച്ഛൻ ദേ വന്നിരിക്കുന്നു. ഗോവിന്ദട്ടാ, ഇന്നൊരു നല്ല ചടങ്ങ് നടക്കാനിരിക്കുമ്പോ അവക്ക് ഇത്തിരി നേരത്തെ എഴുന്നേറ്റ് ഒന്ന് റെഡി ആയാൽ എന്താ?
2: എന്റെ കമല, ആഴ്ചയിൽ 6 ദിവസം ടൗണിൽ പോയി ജോലി ചെയ്യുന്ന അവക്ക് ആകെ കിട്ടുന്ന അവധിയാ ഞായറാഴ്ച. ഇത്തിരി നേരം കൂടുതൽ അവൾ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ എന്താ?
0: പക്ഷേ അതിന് ഇന്ന്
2: പെണ്ണ് കാണാൻ വരുന്നതല്ലേ, അവര് വരണമെങ്കിൽ 11 മണി കഴിയും.
0: ഇങ്ങനെ ഓരോ ശീലം പഠിപ്പിച്ചാ അതിന്റെ ഭവിഷ്യത്ത് പിന്നെ മനസ്സിലാവും. വേറൊരു വീട്ടിൽ പോയി കുടുംബം നടത്തുമ്പോ അവിടൊന്നും ചിട്ട ഇങ്ങനെ ആയിരിക്കത്തില്ല ഗോവിന്ദേട്ടാ. പിന്നെ അതിന്റെ പേരിലായിരിക്കും ഓരോ വഴക്കും വക്കാണു. പത്രമൊക്കെ വിശദമായിട്ട് വായിക്കുന്നത് കാണാമല്ലോ, ഇത്തരം വാർത്തകളൊന്നും കണ്ണിൽപ്പെടാറില്ലേ.
2: ജെൻഡർ ഇക്വാലിറ്റിയെ പറ്റി നഴ്സറിയിൽ പോകുന്ന കുട്ടികൾ പോലും സംസാരിക്കുന്ന കാലമാണിതെന്ന് ഓർക്കണം. ഇതൊക്കെ വല്ലവരും കേട്ടാലുണ്ടല്ലോ.
0: അതൊക്കെ എനിക്കറിയാം. എന്തോന്നാണ്, പൊളിറ്റിക്കൽ കറണ്ടോ, അങ്ങനെ ഏതാണ്ടൊക്കെയാണല്ലോ.
2: കറണ്ടല്ല, പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്ന് വെച്ചാൽ.
1: ഹലോ, ഞാൻ എഴുന്നേറ്റു. ഇനിയെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഈ വാഗ്വാദവും നടത്തുവോ?
2: എന്തിന്, നീ ഉറങ്ങിക്കോ മോളെ, നിന്റെ അമ്മയ്ക്ക്.
1: എങ്ങനെ ഉറങ്ങാനാച്ചാ, നിങ്ങൾ രണ്ടുപേരും ഈ മുറിയുടെ മുന്നിൽ നിന്നല്ലേ ഇങ്ങനെ ഗോഗുവ വിളിക്കുന്നത്, അപ്പൊ ഞാൻ എങ്ങനെ ഉറങ്ങും?
2: ആ, അത് ശരിയാ, പക്ഷേ തെറ്റ് നിന്റെ അമ്മയുടെ അടുത്ത.
0: കണക്കായി പോയി, എന്തായാലും എഴുന്നേറ്റല്ലോ, എനിക്കത് മതി.
1: എന്റെ ഉറക്കമോ കളഞ്ഞു. വേഗം ചായതാ.
0: പല്ല് തേച്ചിട്ട് വാ, ചായയൊക്കെ റെഡിയാ.
1: എന്റെ ഉറക്കം കളഞ്ഞ് എഴുന്നേപ്പിച്ചു വിട്ടോണ്ടല്ലേ, ഇന്ന് ഞാൻ പല്ല് തേക്കാതെ ചായ കുടിക്കുള്ളൂ. ബിസ്ക്കറ്റും വേണം.
0: ഛേ, വൃത്തികെട്ട പെണ്ണ്.

0: കമലെ,
1: ഓ,
0: ദാ പടിക്കലൊരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. മിക്കവാറും അത് അവര് തന്നെ ആയിരിക്കും. ഞാൻ നോക്കട്ടെ.
1: അയ്യോ, അവരെത്തിയോ? ആ, മണി 11 കഴിഞ്ഞല്ലോ. മോളെ ചിത്ര, നീ റെഡിയല്ലേ? ആ, ഞാൻ ദാ അടുക്കള ചെന്ന് ചായക്ക് വെള്ളം തിളപ്പിക്കാം.
2: അച്ഛനും അമ്മയും എന്തിനാ ഇത്ര വെപ്രാളം കാണിക്കുന്നേ? അതാ എനിക്ക് മനസ്സിലാകാത്തത്. ഇങ്ങോട്ട് വന്നവരാണെങ്കിലേ അവരിങ്ങോട്ട് തന്നെ വന്നോളൂ.
1: ആ, ഞങ്ങൾക്ക് ഇത്തിരി ധൃതിയും വെപ്രാളവും ഒക്കെ ഉണ്ട്. 28 വയസ്സായിട്ടും ഇപ്പോഴാ നീ കല്യാണത്തിന് സമ്മതിച്ചത്. അതിന് തന്നെ എന്തൊക്കെ പ്രാർത്ഥനയും വഴിപാട് നടത്തി. ബ്രോക്കർ സുര പറഞ്ഞിട്ട് വരുന്ന കൂട്ടരാ. നല്ല പയ്യനാന്നാ സുര പറഞ്ഞത്. അപ്പോ നമ്മളും അതിനനുസരിച്ച് നിൽക്കണ്ടേ?
2: എന്റെ അമ്മേ, ഏതേലും ബ്രോക്കർ അവര് കൊണ്ടുവരുന്ന പയ്യനോ പെണ്ണോ കൊള്ളില്ലാന്ന് സമ്മതിക്കുവോ? എല്ലാം നല്ല പവൻമാർക്ക് ഉരുപ്പടിയാണെന്നേ പറയുള്ളൂ.
1: നമ്മളോട് ഏതായാലും സുര അമ്മാതിരി പറ്റിപ്പൊന്നും കാണിക്കൂല. നീ ഇനി നിന്റെ പുരോഗമനവാദവും നവോത്ഥാനവും ഒന്നും എഴുന്നള്ളിച്ച് കൊളവാക്കാതിരുന്നാ മതി.
2: അതിലൊരു ഗ്യാരണ്ടി ഇല്ല. കല്യാണത്തിന് ഞാൻ സമ്മതിച്ചു എന്ന് വെച്ച് എനിക്ക് എന്റെ പോളിസിയിലൊന്നും മാറ്റം വരുത്താൻ പറ്റില്ല. കണ്ടീഷൻസ് എല്ലാം അമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ, അല്ലേ?
1: ഓ, ഉണ്ട്. നീ ഒന്ന് പതുക്കെ പറ. അവരുമ്മറത്തെത്തിന്നാ തോന്നുന്നത്. ദേ, ബ്രോക്കർ സൂര്യ അകത്തോട്ട് തന്നെ കയറി വരുന്നുണ്ട്.
3: കമലേച്ചി, എല്ലാം സെറ്റല്ലേ? യോ, ചിത്രക്കുട്ടി, ഒരുക്കമൊന്നും കഴിഞ്ഞില്ലേ?
1: എല്ലാം റെഡിയാണ്. ചായ തിളപ്പിച്ചാ മാത്രം മതി.
3: ചായ അല്ലല്ലോ മുഖ്യം, ചിത്രക്കുട്ടിയല്ലേ. ചമയം ഇത്തിരി കൂടി ആവാമായിരുന്നു. ആ മുടി ഒന്ന് പിന്നിട്ട് ഒരു പൊട്ടും വച്ച്.
2: അതെ, പിന്നിട്ട മുടിയില് രണ്ടു മുഴം പൂവൊക്കെ.

0: പിന്നെ കവിളത്ത് കുറച്ച് നാണമൊക്കെ വരുത്തി കാലിന്റെ തള്ള വിരല് കൊണ്ട് നിലത്തൊരു കളവും ഒക്കെ വരച്ച് ഞാൻ നിൽക്കാം. പോരെ,
1: ഉണ്ടാതിരിക്കടി.
2: പോട്ടെ ചേച്ചി, ചിത്രക്കുട്ടി എന്നെ ഒന്ന് കളിയാക്കിയതല്ലേ. ഞാൻ അത്ര ഒന്നും കാര്യമാക്കുന്നില്ല. ഒരു പെണ്ണ് കാണൽ ചടങ്ങിന്റെ പാരമ്പര്യ രീതി ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം.
0: കല്യാണാലോചന കൊണ്ടുവന്നോട്ടെന്നും ചോദിച്ച് അന്ന് സുരേങ്കൾ വന്നപ്പോഴേ അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച് തന്നെ ഞാൻ പറഞ്ഞതാണ് എന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന്. എന്നിട്ടിപ്പോ പാരമ്പര്യമെന്നും പഞ്ചാംഗമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ. ദേ, ഞാനായിട്ട് മാത്രമേ നിൽക്കുള്ളൂ.
2: മോള് പഞ്ചാംഗത്തിന്റെ കാര്യം ഓർമ്മിപ്പിച്ചത് നന്നായി. കാര്യങ്ങളൊക്കെ ഒത്തു വരുവാണെങ്കിൽ പറ്റിയ തീയതിയും ഇന്ന് തന്നെ തരയാമല്ലോ. ചേച്ചി, ആ പഞ്ചാംഗം മുക്കൊന്ന് എടുത്തു വച്ചേക്ക്, ഞാനേ ഉമ്മർത്തേക്കൊന്ന് ചെല്ലട്ടെ.
1: ശരി ശരി, സൂരജ് എന്നാട്ടെ. എടി ചിത്ര, നിന്റെ അധിക പ്രസംഗം ഒന്ന് അടക്കി വെച്ചേക്കുവോ അല്പനേരത്തിന്. ഈ ചടങ്ങൊന്ന് ഭംഗിയായി കഴിഞ്ഞോട്ടെ എന്റെ അപേക്ഷയാണ്.
0: തൽക്കാലത്തേക്ക് ഗ്രാൻഡ്.
3: കമല,
1: എന്തോ
3: അകത്ത് തന്നെ നിൽക്കാതെ നീ ഉമ്മറത്തേക്ക് വാ. അവരവിടെ തിരക്കുന്നു.
1: ദാ വന്നു. നമസ്കാരം.
3: ഇതാണ് കമല, അതായത് എന്റെ വാമഭാഗം.
2: അങ്ങനെ പറഞ്ഞാല് ഇപ്പോഴത്തെ ആൾക്കാർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഭാര്യയാന്ന് തെളിച്ചു പറയണം.
4: ഞാൻ ഇത്തിരി പഴയ ആളാണ്, അതിനാൽ മനസ്സിലാവും. ഞാൻ സോമശേഖരൻ, ഇത് ചന്ദ്രു. ചന്ദ്രുവിനാണ് പറ്റിയ ഒരാളെ അന്വേഷിക്കുന്നത്.
2: സോമൻ ചേട്ടനും മകനും നമ്മുടെ നാട്ടിൽ പുതിയ ആൾക്കാരാ. ഇങ്ങോട്ടേക്ക് താമസം മാറ്റിയിട്ട് അധികമായിട്ടില്ല.
3: ഓ, അങ്ങനെയാണോ? നേരത്തെ എവിടെയായിരുന്നു?
4: മലയാളികൾ തന്നെയാണെങ്കിലും ഞങ്ങൾ ബാംഗ്ലൂരിലാണ് സ്ഥിരതാമസം. റിട്ടയറായപ്പോ നാട്ടിലൊരിടത്ത് വീട് വെച്ച് മാറാമെന്ന് കരുതി. അങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത്.
1: അപ്പോ ബാംഗ്ലൂരിൽ?
4: ബാംഗ്ലൂരിലെ വീട് അവിടെയുണ്ട്. ചന്ദ്രുവിന്റെ കമ്പനി അവിടെയാണല്ലോ. ഞാനും ഭാര്യയും അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ.
2: ആളുടേത് പരസ്യങ്ങളൊക്കെ ചെയ്യുന്ന കമ്പനിയാ കമല ചേച്ചി. നമ്മുടെ ചിത്രക്കുട്ടി ജോലി ചെയ്യുന്നത് ഓൺലൈൻ ന്യൂസിലല്ലേ. അപ്പോ ആ വഴിയും ഒരു സാമ്യം വരും. അതുകൊണ്ടുകൂടിയാ.
3: ഓ, മീഡിയ ഫീൽഡ് അല്ലേ. അതേതായാലും നന്നായി. ചന്ദ്രു എന്താ ഒന്നും മിണ്ടാത്തത്?
5: ഏ, ഞാൻ നിങ്ങൾ പറയുന്നത് കേട്ടോണ്ടിരിക്കുക. സാഹചര്യം വരുമ്പോ മിണ്ടാം, അതല്ലേ നല്ലത്.
2: ചന്ദ്രുവിന് മിണ്ടാനുള്ള ആൾ പുറത്തേക്ക് വരതേ ഉള്ളൂ. കമല ചേച്ചി, വൈകണ്ട, ചായ എടുത്തോളൂ. അല്ല ഗോവിന്ദേട്ടാ.
1: ശരി ശരി, ഞാൻ ചായ എടുക്കാം. നിങ്ങൾ സംസാരിച്ചിരിക്കേ.
3: ബാംഗ്ലൂർ എന്ന് പറയുമ്പം സിറ്റിക്കകത്താണോ അതോ? എനിക്കവിടെ അത്ര പരിചയം പോരാ.
4: ഞാൻ ജോലി ചെയ്തിരുന്നത് HALലാണ്, അതായത് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ്. അതിന്റെ ഓഫീസ് സിറ്റിയിൽ തന്നെയാ. കബൺ പാർക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? അതിനടുത്തായിട്ട് വരും.
3: ഓ, കേട്ടിട്ടുണ്ട്. 13.5 ഏക്കർ വരുന്ന ഒരു പാർക്കല്ലേ അത്? ഏതോ സായിപ്പ് ആയിരുന്നില്ലേ അതിന്റെ എഞ്ചിനീയർ?
4: ആ, അത് തന്നെ.
2: സായിപ്പിന്റെ കാര്യമൊക്കെ പിന്നെ പറയാം. ആ, ദാ ചായയും ബിസ്ക്കറ്റും ഒക്കെ എത്തിയിട്ടുണ്ട്. ചിത്രക്കുട്ടി, ചായ അതെ ടീപ്പോയിലേക്ക് വച്ചേക്ക്. ചിത്രമോളെ, ദാ ഇതാണ് ചന്ദ്രു, ഇത് സോമൻ ചേട്ടൻ.
3: നിങ്ങൾ ചായ എടുക്ക് മോളെ, അത് അതങ്ങ് എടുത്തു കൊടുക്കുക.

0: ഒരു ജീപ്പിന്റെ ശബ്ദമാണല്ലോ.
1: പെണ്ണ് കാണൽ ചടങ്ങിന്റെ വിവരം ബന്ധുക്കളോട് പറഞ്ഞിരുന്നോ ഗോവിന്ദേട്ടൻ? കറക്റ്റ് സമയത്ത് വന്നല്ലോ.
2: അത് ബന്ധുക്കളല്ല, പോലീസ് ജീപ്പാണ് സുരേങ്കുൾ.
1: പോലീസോ? അവരിങ്ങോട്ടാണല്ലോ വരുന്നത്.
2: സംശയിക്കണ്ട, ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. ഞാനാ അവരെ വിളിച്ചത്.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം ഒന്നാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: കമല ലൈസ അഗസ്റ്റിൻ, ചിത്ര ദേവിപ്രിയ വി, ഗോവിന്ദൻ രഘു, ചന്ദ്രിക ബ്രോക്കർ, സുര എ കെ സുജിത്, സോമശേഖരൻ പി എം ലാൽ, ചന്ദ്രു ലിജിൻ കുന്നിലേത്ത്. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ രണ്ടാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

പണച്ചെലവില്ലാതെ നൈപുണ്യം നേടാം. ഭാരത് സ്കിൽ കണക്ട് പോർട്ടൽ പൂർണ്ണമായും സൗജന്യമാണ്. 6000-ലധികം ഇ ലേണിംഗ് വീഡിയോകളും 100-കണക്കിന് ഇ ബുക്കുകളും ചോദ്യ ബാങ്കുകളും ഇപ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഈ പഠന ശേഖരം നിങ്ങളുടെ കരിയറിന് മികച്ച അടിത്തറ നൽകും. കൂടുതൽ അറിയാൻ ഭാരത് സ്കിൽസ് വെബ്സൈറ്റ് സന്ദർശിക്കുക.